തിരിയക് തിരിയക് പർബ പർബ തിരിയക് തിരിയക് പർബ പർബതേ തേ പർബ പർബതേ തേരാധ്യാസകം രാധ്യാസം തേ തേരാധ്യാസം.

ദക്ഷിണത ആയന്തമുപതന്തേവാസുരക്ഷണപാത്മാന ആഗത്തേ ലഭ്യന്തേ ദക്ഷിണതൈതാം പാത്മാസരന്തേ അതേനം പശ്ചാത്ത ആയന്തമുപതന്തേ ചേവാസ് പശ്ചാത്മാത്മാന ആഗത്തേ ലഭ്യന്തേ

0: Shivaya. You're listening to Shaivam.org Radios, 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
1: തുടങ്ങാം. പറ്റുന്നിടത്തോളം സാരവത്തായ ദർശനങ്ങളോട് ബന്ധപ്പെട്ട എടുത്ത ക്ലാസ്സിനോട് ബന്ധപ്പെട്ടതാണെങ്കിൽ കൂടുതൽ നല്ലത്. അല്ലാത്തതുമായ കാര്യങ്ങൾ ചോദിക്കുക, അറിയാവുന്നവ ഞാൻ പറഞ്ഞുതരാം.
2: ഇന്നത്തെ വിഷയം നിവൃത്തിയും നിവൃത്തിയാണല്ലോ. എന്താണ് ഈ നിവൃത്തി എന്ന് പറയുന്നത്?
1: ഞാൻ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, നിവൃത്തി എന്ന് പറഞ്ഞാൽ യാതൊരു
2: മോർണിംഗ്
1: നിവൃത്തി എന്നുള്ളതും ഉച്ച കഴിഞ്ഞാണ് പറഞ്ഞത്. നിവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കർമ്മങ്ങളിൽ നിന്നും നിവർത്തിക്കുന്ന സന്യാസത്തെ നിവൃത്തി എന്ന് പറയും. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, ഈ ഘട്ടങ്ങളിൽ ശൂദ്രൻ, വൈശ്യൻ, ക്ഷത്രിയൻ, ബ്രാഹ്മണൻ തുടങ്ങിയ വർണ്ണങ്ങൾ അവയുടെ ധർമ്മമനുസരിച്ചുള്ള കർമ്മങ്ങളെ ചെയ്യുന്നതിനെ പ്രവൃത്തി എന്ന് പറയും. ഇതാണ് അതിന്റെ കറക്റ്റ് സാധനം. അതിനെ പിന്നെ അതിന്റെ ശാസ്ത്രീയമായി എക്സ്പ്ലെയിൻ ചെയ്ത് പഠിപ്പിക്കുന്നു. ക്ലിയറായി? ഗുണവും കർമ്മവും ചേർന്ന് വരുന്നതാണ് സ്വധർമ്മം. കാരണം സ്വധർമ്മം എന്നത് കണ്ടെത്തുന്നതിന് ഒരാളുടെ ഗുണവും കർമ്മവും അറിയണം. ഗുണം എന്നത് അനേക യോനികളിലൂടെയാണ് മനുഷ്യൻ ജനിച്ചു വരുന്നത്. അതിനനുസരിച്ചുള്ള വാസനകളുണ്ടാകും. ആ വാസനകൾ മൂന്ന് വിധത്തിൽ പ്രവർത്തിക്കും. ഒന്ന്, ഇന്ദ്രിയജനിത അനുഭവം. അത് ജാഗ്രതാണ്. എന്റെ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളുമായുള്ള ചേർച്ചയിൽ എനിക്കുണ്ടാകുന്ന അനുഭവത്തെ ജാഗ്രത അനുഭവം എന്ന് പറയും. അപ്പോൾ അത് സ്ഥൂല ശരീരത്തോടുള്ള താതാത്മ്യമാണ്. എന്റെ സ്ഥൂലമായ കണ്ണ്, സ്ഥൂലമായ മൂക്ക്, സ്ഥൂലമായ ചെവി, സ്ഥൂലമായ ത്വക്ക്, ഇവയിലുണ്ടാകുന്ന പ്രതികരണങ്ങളാണ് എന്റെ സ്ഥൂലാനുഭവം. അതുണ്ടായി മറയുകയേയുള്ളൂ. അവയൊന്നും ഇതിൽ കാര്യമായി പങ്കുവഹിക്കില്ല. എന്നാൽ അങ്ങനെ ഉണ്ടാകുന്നതിൽ നിന്ന് അതിനോട് ചേർന്നൊരു സ്വപ്നം നീക്കും. എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസന എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എങ്ങനെയാണോ കൊടുങ്ങല്ലൂരായതുകൊണ്ട് മത്സ്യം വെച്ച ചട്ടിക്കകത്ത് ചായ തിളപ്പിച്ചാൽ ചട്ടി എത്ര കഴുകിയതാണെങ്കിലും ചായയിൽ അതിന്റെ വാസനയുണ്ടാവും. അതുപോലെ ഒരു ജീവിതത്തിൽ അതിന്റെ വാസനയോടുകൂടിയുള്ളത് ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസന ഉത്ബുദ്ധങ്ങളായിത്തീരുന്ന സ്വപ്നങ്ങളുണ്ടാവും. ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസന അനുത്ബുദ്ധമായി കിടക്കുമ്പോൾ, പ്രകടമായി വരാതിരിക്കുമ്പോൾ അത് കാരണശരീരമായി കിടക്കും. അപ്പോൾ ഓരോ ജന്മമെടുക്കുന്നതും ആ കാരണശരീരം കൊണ്ടാണ്. ജാഗ്രത്തും സ്വപ്നവും അന്യഥാഗ്രഹണമെന്ന നിലയിൽ തീരുമ്പോൾ അഗ്രഹണമായി കിടക്കുന്ന കാരണശരീരം അതിലാണ്. അതായത് സുഷുപ്തി. സുഷുപ്തി കാരണശരീരത്തിൽ നിന്നാണ് ഇത് വരുന്നത്. അങ്ങനെ വരുമ്പോഴുള്ള ഗുണവും അത് തിരിച്ചറിയാനുള്ള ഒരു വഴി പാരമ്പര്യം തന്നെയാണ്. മാതൃജം, പിതൃജം, ആത്മജം, സാത്മ്യജം, അന്നരസജം, ഇവയൊക്കെ വാസനയ്ക്ക് വേണ്ട പങ്ക് പകർന്നുകൊടുക്കും. പിതാവിൽ നിന്ന് വരുന്നത് പിതൃജം. എന്റെ അസ്ഥി, എന്റെ തലമുടി, അതുപോലെ തന്നെ എന്റെ ബീജം, ഇങ്ങനെയുള്ളതെല്ലാം പിതാവിൽ നിന്ന് വന്നതാണ്. എന്നാൽ പല്ല് ഇതൊക്കെ പിതാവിൽ നിന്ന് വന്നതാണ്. ലിവറ് യകൃത്ത് ദന്നെ ഹാർട്ട് ഹൃദയം ദന്നെ സ്പ്ലീൻ പ്ലീഹ വൃക്ക മാംസം രക്തം മേദസ് ഇതെല്ലാം മാതാവിൽ നിന്ന് വന്നതാണ്. മാതാവിലാ കൂടുതൽ അംശങ്ങൾ കിടക്കുന്നു. അവിടുന്ന് ജനിതകപരമായി എന്ന് പറഞ്ഞാൽ ബീജം ബീജഭാഗം ബീജഭാഗ അവയവം പിതാവിന്റെയും മാതാവിന്റെയും സ്പേം അല്ലെങ്കിൽ ഓവം അവരുടെ ക്രോമസോമുകൾ അവരുടെ ജീൻസ് അങ്ങനെ ബീജം ബീജഭാഗം ബീജഭാഗ അവയവമെന്നാണ് ശരഗസുശ്രുതാദികൾ പറയുന്നത്. അതുകൊണ്ട് രൂപാന്തരപ്പെട്ട ശരീരത്തിൽ അതിനനുസരിച്ചുള്ള കർമ്മങ്ങളെ എനിക്ക് സ്വതസിദ്ധമായി ചെയ്യാൻ എളുപ്പത്തിൽ പറ്റൂ. അതോടൊപ്പം തന്നെ എന്റെ അമ്മ കഴിച്ച ആഹാരം ഗർഭകാലത്ത് അത് മനസ്സായി രൂപാന്തരപ്പെടും. പ്രത്യേകിച്ചും ഗർഭം ധരിച്ച് ആദ്യത്തെ 56 ദിവസത്തിനുള്ളിൽ ആ സമയത്താണ് 20, 12, 32 മൈറ്റോസിസ് പ്രൈമറിയായി നടക്കുന്നത്. ഇവിടെ ഒരുപാട് നിർണായകത്വമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒരുപോലല്ല പണ്ട് ജീവിച്ചിരുന്നത്. ഇന്ന് മാതാവിന്റെയും പിതാവിന്റെയും ഇതൊഴിച്ചാൽ ജീവിതക്രമം ഏതാണ്ട് ഒരുപോലാണ്. എല്ലാവരും ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്നു. അവിടെ ആഹാരം കൊണ്ട് വരാവുന്ന വ്യതിയാനങ്ങൾ പ്രായണ സമമായിട്ട്. പഴയ കാലത്താണെ ആഹാരത്തിന് ഓരോ ഗോത്രത്തിന്റെയും ആഹാരത്തിന് വളരെ വലിയ വ്യത്യാസമുള്ളത്. അവർ ചെയ്യുന്ന തൊഴിൽ, തെങ്ങ് കയറുന്ന ആളുകൾ കഴിച്ചിരുന്ന ആഹാരവും ഓലമടയുന്ന ആളുകൾ കഴിച്ച ആഹാരവും മരം കടയുന്ന ആളുകൾ കഴിക്കുന്ന ആഹാരവും അധ്യാപകൻ കഴിക്കുന്ന ആഹാരവും എല്ലാം ഇന്ന് ഏതാണ്ട് ഒന്നു തന്നെയാണ്. അതുകൊണ്ട് തൊഴിലിന്റെ രംഗത്ത് ഒരുപാട് വൈകല്യങ്ങൾ ഇക്കാലത്ത് വരികയും തൊഴിൽപരങ്ങളായ ഒട്ടേറെ രോഗങ്ങൾ ആവിർഭവിക്കുകയും വളരുകയും ചെയ്തിട്ടുണ്ട്. ലാവണജന്യ രോഗങ്ങൾ ഇന്ന് വളരെ കൂടുതലാണ്. കാരണം അവിടെയൊക്കെ ലാവണം എന്ന് പറയുന്ന തൊഴിൽ, ലാവണജന്യ രോഗങ്ങൾ തൊഴിൽപരമായ ഒക്കപേഷണൽ ഡിസീസസ്. ഇപ്പോ ഇരുമ്പ് കത്തിക്കുന്ന ഒരു സ്ഥലത്തിരിക്കുന്ന ഒരു കൊല്ലന് സ്വാഭാവികമായി ബ്ലഡിലെ ഇരുമ്പിന്റെ അംശം കൂടും. കാരണം ഇരുമ്പിന്റെ ധൂമമായി ഒട്ടേറെ അവൻ മൂക്കിലൂടെയും വായിലൂടെയും ഒക്കെ വലിച്ചു കയറ്റും. എന്റെ തൊക്ക് വഴിയും ഇരുമ്പിന്റെ അംശങ്ങൾ കുറെ ചേർത്തിയില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരുവൻ ബാക്കി സപ്ലൈ ചെയ്യേണ്ട സാധനങ്ങൾ ഏതാണ് അതിനോട് ബന്ധപ്പെട്ടാണ് അവൻ ആഹാരം കഴിക്കേണ്ടത്. അത് അവന്റെ പാരമ്പര്യത്തിന് പണ്ടറിയാമായിരുന്നു, അവന്റെ അമ്മയ്ക്കറിയാമായിരുന്നു. ഇന്നൊരു കൊല്ലന്റെ കുടുംബത്തിലെ സ്ത്രീ അധ്യാപകന്റെ കുടുംബത്തിലെ സ്ത്രീയെപ്പോലെ എഡ്യൂക്കേറ്റഡാണ്. അതൊരു പാരമ്പര്യ തൊഴിലല്ല. അപ്പോ വൈകല്യങ്ങൾ ഒട്ടേറെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതുപോലെ ഓരോ തൊഴിലും ഒരു ഉദാഹരണം മതി എന്ന് ഞാൻ വിചാരിക്കുന്നു, കാര്യം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോ ആ ഗർഭകാലത്ത് കഴിക്കുന്ന ആഹാരം, ജനിച്ചു കഴിഞ്ഞ് കഴിക്കുന്ന ആഹാരം, ഇതൊക്കെ ഇന്ന് സമാനമാണ്. പഴയകാലത്ത് ഏറ്റവും പഴയകാലത്ത് ഒരു കാരണവശാലും ഗോത്രാനുഗോത്രം ആഹാരം കഴിക്കുന്ന പ്രശ്നമില്ല. അതിന്റെ കാരണം തൊഴിൽ വ്യത്യസ്തമാണ്, ജീവിത രീതി വ്യത്യസ്തമാണ്, ഉണർവും ഉറക്കവും എല്ലാം വ്യത്യസ്തമാണ്. ഇത്രയും വ്യത്യാസങ്ങളിലെല്ലാം ആഹാരം ഒന്നു മതി എന്ന് പറയുന്നത് ശാസ്ത്രവും, ആഹാരം പലത് ആവരുത് എന്ന് പറയുന്നത് ശാസ്ത്രവും, ആഹാരം പലതായിരിക്കണം നിങ്ങളുടെ തൊഴിലിനനുസരിച്ച് എന്ന് പറയുന്നത് അനാചാരവും അന്ധവിശ്വാസവുമാണെന്ന് നിങ്ങളെ വിദ്യാഭ്യാസം കൊണ്ട് പഠിപ്പിച്ചു. നിങ്ങളതിനെ ചിന്തിക്കാതെയാണ് സ്വീകരിച്ചത്. അതൊക്കെ ജാതീയമായ മേൽക്കോയ്മകളും ഉച്ചനീചത്വവുമാണെന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതിനോടൊരു മനുഷ്യത്വപരമായ സമീപനം പോലും നിങ്ങൾ സമീപിച്ചില്ല. അതാണ് അബദ്ധം പറ്റിയത്. അതിന് ഗുണങ്ങൾ ഒട്ടേറെയുണ്ട്. ഇന്ന് നിങ്ങൾ കാണിക്കുന്നതിന് ദോഷങ്ങൾ ഒട്ടേറെയുണ്ട്. ദോഷങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ സോഷ്യലിസത്തിന്റെ സങ്കല്പങ്ങളും നിങ്ങളുടെ പുരോഗതിയുടെ സങ്കല്പങ്ങളും അതിന് ഒരുപാട് ഭാവുകങ്ങൾ നിറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാം അതൃപ്തരുമാണ്. നിങ്ങളിന്ന് എല്ലാ ഗോത്രങ്ങളും ഒന്നിച്ചിരിക്കുന്നു, ഒന്നിച്ച് കിടക്കുന്നു, ഒന്നിച്ച് കഞ്ഞുപിടിക്കുന്നുവെന്ന് വന്നിട്ടും നിങ്ങൾ അസ്വസ്ഥരാണ്. അന്ന് ഇതെല്ലാം വെവ്വേറെയായിട്ടും അവരസ്വസ്ഥരായിരുന്നില്ല, പരസ്പരം ബഹുമാനിച്ചിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ആ സ്റ്റേജിലേക്ക് വരുമെന്നുള്ള വിശ്വാസമുണ്ടായിരുന്നു. ഈ ജന്മത്തിലല്ലെങ്കിൽ മറ്റൊരു ജന്മത്തിൽ അവർ സംതൃപ്തരായിരുന്നു. അസംതൃപ്തി താഴത്തെ ശ്രേണികളിലല്ല താനും, അസംതൃപ്തി ഉയർന്ന ശ്രേണികളിലാണ് താനും ഇന്ന് നിലനിൽക്കുന്നത്.

0: തൊഴിലിന്റെ വൈവിധ്യം, ജീവിത രീതിയുടെ വൈവിധ്യം, പരസ്പര ആശ്ലേഷത്തിന്റെ വൈവിധ്യം, ഇവയൊക്കെ വളരെ വലുതാണ്. ഉദാഹരണത്തിന്, ഒരാള് കക്കൂസുകൾ വൃത്തിയാക്കുന്ന പണിയാണ് ഇന്ന്, അയാൾക്ക് സ്വാഭാവികമായതിനുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ട്. ആ പണി ചെയ്ത ഒരാൾ വന്ന് ആ പണി ചെയ്യാതിരിക്കുന്ന അധ്യാപകന്റെ വീട്ടിൽ ഒന്ന് കിണറ്റിൽ നിന്ന് നേരിട്ട് വെള്ളം കോരുകയാണ്, ആ വെള്ളത്തിൽ മുഴുവൻ ഈക്കോളി ഉണ്ടാവും. അവന്റെ ശരീരത്തിൽ ഈക്കോളി ഒരിക്കലും അപകടകരമാവില്ല. പക്ഷെ നിങ്ങളുടെ കിണറ്റിലെ വെള്ളത്തിൽ വരുന്ന ഈക്കോളി നിങ്ങളുടെ ശരീരത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പൊ തീർച്ചയായും അന്ന് അകന്നു നിന്നു എന്ന് പറയുന്നത് മനുഷ്യനെ അകറ്റി നിർത്തിയതല്ലത്. അന്നത്തെ കവികൾ, സാഹിത്യകാരന്മാർ ഒന്നും വൈദ്യശാസ്ത്ര വിശാരദന്മാരായിരുന്നില്ല. അവരൊക്കെ സാഹിത്യത്തിലോ കലയിലോ ഉള്ള തങ്ങളുടെ പാണ്ഡിത്യം വെച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമാർ ഒരുപാട് ഭാവനകൾ വിരചിച്ചെഴുതി. അതൊക്കെ സത്യമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു. അതാണ് ഈ വൈകല്യങ്ങൾക്കൊക്കെ കാരണമായി തീർന്നത്. അതുപോലെ ദേശം, ഇപ്പോ കൊടുങ്ങല്ലൂര് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയെ, അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരിലുള്ള ഒരു ആൺകുട്ടിയെ ഇടുക്കിയിലുള്ളൊരു ആൺകുട്ടിയോ പെൺകുട്ടിയോ വിവാഹം കഴിക്കുന്നതായിരിക്കാം. കൊടുങ്ങല്ലൂരിലെ വെള്ളത്തിലെ മിനറൽസ് അല്ല ഇടുക്കിയിലെ വെള്ളത്തിലെ മിനറൽസ്. ഫലം പലപ്പോഴും കിഡ്നി തട്ടിപ്പോകും. അടുത്ത തലമുറയിലെ കുട്ടികൾക്ക് ഒരുപാട് രോഗങ്ങളുണ്ടാവും. കാരണം ഒന്ന് അനൂപദേശമാണ്, ഒന്ന് ജാങ്കലദേശമാണ്. ദേശങ്ങൾ മൂന്നാണ്: അനൂപം, ജാങ്കലം, സാധാരണം. ഇതൊക്കെ നിങ്ങൾ തട്ടിക്കളഞ്ഞു. അതായത് കുറച്ച് കുറ്റിക്കാടുകളും അതും ഇതുമൊക്കെ പിടിച്ചു കിടക്കുന്നത് അതുപോലുള്ള സ്ഥലങ്ങൾ. സാധാരണമായ, അതായത് വാദപ്രകൃതിയോടുകൂടിയത്, പിത്തപ്രകൃതിയോടുകൂടിയത്, കഫപ്രകൃതിയോടുകൂടിയത് ദേശത്തിനുണ്ട്. അതിൽ ഉത്തമം സാധാരണ ദേശമാണ്, അവിടെ രോഗങ്ങൾ കുറയും. തീർച്ചയായും പഴയ കാലത്താണെങ്കിൽ നിങ്ങൾ വരട്ടാറിന് തെക്കോട്ടുള്ളവരെ വരട്ടാറിന് വടക്കോട്ടുള്ളവർ വിവാഹം കഴിക്കില്ല. കാരണം ആ ദേശങ്ങൾ രണ്ടും രണ്ടാണ്. അവിടെയൊക്കെ ഇങ്ങനെ തന്നെ കണക്കും. ഇത് അനൂപദേശത്തിൽ പെടും, മധ്യപ്രദേശങ്ങളിൽപ്പെടും. ജാങ്കലം എന്ന് പറയുന്നത് കിഴക്കൻ മേഖലകളിലുള്ള ജാങ്കലമാണ്. അപ്പൊ ഇതിനെ വളരെ കൃത്യമായി തിരിച്ച് ആയുർവേദ ആചാര്യന്മാര് ആ ദേശത്തിന്റെ പ്രത്യേകത, അവിടുത്തെ ഭക്ഷണത്തിന്റെ പ്രത്യേകത, അവ കഴിച്ചാൽ വരാവുന്ന രോഗങ്ങൾ, ഇതെല്ലാം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇപ്പൊ അതൊക്കെ ശരിയാണെന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട് ശാസ്ത്രം. കാരണം അവരിതുവരെ കണ്ടുപിടിക്കാത്ത സാധനം തെറ്റാണെന്ന് അവർ പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചു. അതാണ് ഞാൻ പറഞ്ഞ സെമറ്റിക് മതങ്ങളും നിങ്ങളുടെ സംഘടനകളും എല്ലാം ചേർന്നാണ് ഈ വിനാശം ഉണ്ടാക്കിയത്. നിങ്ങൾ ശരിക്കും നോക്കുകയാണെന്നൊരിയില് കൊയിലാണ്ടി, കൊയിലാണ്ടിക്കാരെങ്കിലും ഇവിടെ ഉണ്ടോ? കൊയിലാണ്ടി പ്രദേശത്ത് നിന്നുള്ളവർ കോഴിക്കോടിന് തൊട്ടപ്പുറം കോരപ്പുഴ എന്ന് പറഞ്ഞൊരു പുഴയുണ്ട്, കേട്ടിട്ടുണ്ടോ നിങ്ങളെന്നറിയില്ല. പഴയ തറവാടുകൾ ഇന്നും ഉണ്ടെങ്കിൽ കോരപ്പുഴയ്ക്ക് തെക്കുള്ള ഒരു പെണ്ണിനെയും കോരപ്പുഴയ്ക്ക് വടക്കുള്ള ഒരു പുരുഷനും വിവാഹം കഴിക്കില്ല. ഇതാണ് കാരണം. സ്വഭാവത്തിലെല്ലാം വൈചിത്രമുണ്ട്, വ്യത്യാസമുണ്ട്. ഇവിടെയില്ല, അതിന്റെ റീസൺ ഇതാണ്. അവരത് പുലർത്തുന്നതിന്റെ കാരണം വെച്ചാൽ ആ ജനിതകങ്ങൾ തമ്മിലുള്ള ചർച്ചയിൽ വൈകല്യങ്ങൾക്കുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ദേശപരമായി. അത് ദേശത്തിന്റെയുണ്ട്, കാലത്തിന്റെയുണ്ട്. അതുപോലെ വാർദ്ധക്യം വന്നയാള് കൊച്ചുകുട്ടികളോട് കളിക്കില്ല, കൊച്ചുകുട്ടിക്ക് വേഗം വാർദ്ധക്യം വരും.
1: അതുപോലെ
0: കുട്ടിത്തം വരും, ചെറുപ്പം ഉണ്ടാവും. പക്ഷെ ആ ചെറുപ്പമല്ല ആവശ്യം, കുട്ടി വൃദ്ധനാകാതിരിക്കണം. അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ആ കളിക്കൊന്നും പോവില്ല, കഥകൾ പറഞ്ഞുകൊടുക്കുക മാത്രമേ ഉള്ളൂ. സീരിയസ് ആയിട്ട് മാറുന്നേ പറഞ്ഞുകൊടുക്കും. അവരോടൊപ്പം കളിക്കാനൊന്നും പോവില്ല. ആ മിത്തുകളുള്ള കഥ. അതിന് കാരണം എന്താ വെച്ചാല് അബോധ പ്രബോധനം നൽകുന്ന അറിവ് ഒരിക്കലും ബോധപ്രബോധനം നൽകില്ല. പ്രബോധനം രണ്ടു വിധമാണ്, ഒന്ന് അബോധ പ്രബോധനം, ഒന്ന് ബോധപ്രബോധനം. അബോധ പ്രബോധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിത്തിക്കലായി പറയുക. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ തെയ്യങ്ങൾ, തിറകൾ, അതൊക്കെ കൊടുക്കുന്ന ഒരു അറിവ് ഒരിക്കൽ പോലും നിങ്ങൾ 5000 പുസ്തകം വായിച്ചാൽ കിട്ടില്ല, അധ്യാപകർ പഠിപ്പിച്ചാൽ കിട്ടില്ല. പ്രകൃതിയോടുള്ള ബന്ധം അതൊക്കെ അബോധ പ്രബോധനത്തിലാണ്, ബോധപ്രബോധനമല്ല. ഇന്ന് ഇന്ന് അബോധ പ്രബോധനമില്ല, മുഴുവൻ ബോധപ്രബോധനമാണ്. അല്ല, അത് അധ്യാപകർക്കും പറഞ്ഞുതരാം. അബോധ പ്രബോധനത്തിന് ഉപയോഗിക്കുന്നത് മിത്തുകളാണ്. ഇപ്പൊ ആഞ്ജനേയൻ ഒരു മിത്തിക്കൽ എക്സ്പ്രഷനാണ്, രാമൻ ഒരു മിത്തിക്കൽ എക്സ്പ്രഷനുള്ള കഥാപാത്രമാണ്. പുരാണ കഥാപാത്രങ്ങളെല്ലാം, പുരാണ പുരുഷന്മാരെല്ലാം മിത്തിക്കലാണ്. ആ മിത്തിക്കലായിട്ടുള്ള കഥാപാത്രങ്ങളോട് ബന്ധപ്പെടുന്ന കഥകൾ കേൾക്കുമ്പോൾ അവിടെ ലോജിക്കിന്റെ ആവശ്യമില്ല. യുക്തി ആവശ്യമില്ല, യുക്തിയില്ലാതെയാണ് ജീവിതം പോകുന്നത്. ജീവിതത്തിന് യുക്തിയില്ല, ജീവിതത്തിന് യുക്തിയില്ല. അതുകൊണ്ട് പഠിക്കുമ്പോൾ യുക്തി വേണമെന്നുള്ള നിർബന്ധം വേണ്ടവർക്ക് വേണ്ടിയാണ് അതിന് വേദാന്ത ആശയങ്ങളൊക്കെ നൽകി ആചാര്യന്മാർ പഠിപ്പിച്ചു കൊടുക്കുന്നത്. കാരണം ഇവൻ ശല്യമില്ലാതിരിക്കാൻ, അല്ലെങ്കിൽ ഇവൻ വലിയ മാരണമാണ്, ഇവനെ ഒതുക്കാൻ വേണ്ടിയാണ് അത് പറഞ്ഞു കൊടുക്കുന്നത്. അതല്ല സത്യവും. പഴയ ആചാര്യന്മാർക്കതറിയാം, കാരണം ചില വരുന്നവൻ പണ്ഡിതനാണ്, അവൻ ലോകത്തിന് ഒരുപാട് ഉപദ്രവം ഉണ്ടാക്കും. അവന്റെ പാണ്ഡിത്യത്തിനണങ്ങ് മാറി സ്ഥാനം മാറ്റിയിട്ട് അവന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ഞെട്ടിത്തിരിച്ചു. അതല്ല സത്യം, സത്യം അതിലെ മിത്താണ്. ഇപ്പോ കർണൻ ജനിക്കുന്നു, രാജകുമാരിയിലാണ് ജനിക്കുന്നത്, മന്ത്രം കൊണ്ടാണ് ജനിക്കുന്നത്, ദുർവാസാവ് കൊടുത്ത മന്ത്രത്തിൽ നിന്നാണ് ജനിക്കുന്നത്, സൂര്യനിൽ നിന്നാണ് ജനിക്കുന്നത്. അതിനെയാണ് മിത്തം എന്ന് പറയുന്നത്. സൂര്യൻ മന്ത്രം കൊണ്ട് കന്യകയായ കുന്തിയിൽ രാജകുമാരിയായിരുന്നിട്ട് ജനിച്ചിട്ട് ആ അമ്മയുടെയും മകന്റെയും ജീവിതം ക്ലേശമാണെന്ന ആ കഥ വായിച്ചു കേൾക്കുമ്പോൾ തന്നെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വിവാഹപൂർവമായി ഒരു പുരുഷനോട് വർത്തമാനം പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് 1000 സൂക്ഷ്മത അവർക്ക് അറിയാതെ വരും. അയാളുടെ ഏതെങ്കിലും ഒരു വൈകാരികത ഉണരുന്നുവെന്ന് കണ്ടാൽ അവൾ സൂക്ഷിച്ച് മാറി നിൽക്കും. മറിച്ച് നിങ്ങൾ അടുത്തിരിക്കുക, നിങ്ങൾ സഹവാസ ക്യാമ്പുകൾ നടത്ത്, നിങ്ങൾ ഒന്നിച്ചു പോകും, കുഴപ്പമൊന്നും വരാനില്ല എന്ന് പറഞ്ഞാൽ നിത്യദുഃഖത്തിലേക്ക് അച്ഛനും അമ്മയും ആ കുട്ടിയും വീഴും. കാരണം 1000 മാനസിക രോഗങ്ങളുണ്ടാവും. ഇന്ത്യയിൽ 2 ഭ്രാന്താശുപത്രിയേ ഉള്ളൂ 1960 മുമ്പ്, ഊളമ്പാറയും കുതിരവട്ടവും. കേരളത്തെ സംബന്ധിച്ച്, ഇന്ത്യയല്ല സോറി, കേരളത്തെ സംബന്ധിച്ച് 2 മെന്റൽ ഹോസ്പിറ്റലേ ഉള്ളൂ. അത് ഫുള്ളായിരുന്നില്ല, മറിച്ച് ഇന്ന് 1960 മുമ്പ് അന്ന് തുടങ്ങിയതേ ഉള്ളൂ. അന്ന് ഒരു ഹോസ്പിറ്റലിന്റെ പാർട്ടാണ്, ഫുൾ ഫ്ലഡ്ജില് മെന്റൽ ഹോസ്പിറ്റൽ 2 അത് കുതിരവട്ടവും കൂളം പറയാം, മറ്റത് ഹോസ്പിറ്റലിന്റെ പാർട്ടിനകത്താണ്. സ്വതന്ത്രമായ മെന്റൽ ഹോസ്പിറ്റലാണോ? ഉണ്ട്, അത് കാരണം വെച്ചാൽ മറ്റേ ആശുപത്രിയുടെ ഭാഗമായൊരു ഡോക്ടറുണ്ട്, അത് പാലക്കാട്. അത് ഉള്ളോ? അങ്ങനെയാണേ അതും ഉണ്ട്. എന്നിട്ട് അതൊന്നും ഫുള്ളല്ലെന്ന്. ഇന്ന് ഇന്ന് മെന്റൽ ഹോസ്പിറ്റലൊക്കെ ഫുള്ളാണ്. അതിനേക്കാൾ കൂടുതലായിട്ട് എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റിക്കും ഒരു വാർഡുണ്ട്, അവിടെ 2 ഹോസ്പിറ്റൽ ഡോക്ടർമാരെങ്കിലും ഉണ്ട്, അതുമൊക്കെ ഫുള്ളാണ്. ഇതിനകത്തൊക്കെ ചെറുപ്പക്കാർ, പെൺകുട്ടികളോ ആൺകുട്ടികളോ, 2 പേരുള്ള ഒരു കുടുംബത്തിൽ ഒരു കൊച്ചിനെങ്കിലും വെച്ച് മെന്റലുണ്ട്. ആ പരുവത്തിലേക്ക് എത്തി. കൌൺസിലിംഗ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം തന്നെ ഉണ്ടിപ്പോ. പ്രധാന കാരണം എന്താ? മിത്തിക്കലായിട്ടുള്ള എക്സ്പ്രഷനിലൂടെ അവനവനെ നിയന്ത്രിക്കാവുന്ന ഒരു അറിവ് വരാതെ ഓപ്പണായിട്ടുള്ള അറിവ് മാത്രമാണ് അറിവ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ കൃത്യമായി പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് തെറ്റുകളിലേക്ക് വഴുതി വീണു കഴിഞ്ഞ് അധ്യാപകരിലൂടെ ആക്ടിവിസ്റ്റുകളിലൂടെ മത നേതാക്കളിലൂടെ സംഘടനാ നേതാക്കളിലൂടെയൊക്കെ പലതരം അടുപ്പങ്ങളിലൂടെ വന്ന് സ്വജീവിതം തകർന്നുപോയി ഒട്ടേറെ മാനസിക രോഗികൾ നമ്മുടെ നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുക. ഇതൊന്നും രണ്ടുമൊന്നുമല്ല. ഇത് ശരിയാണോ എന്ന് നിങ്ങൾ ആലോചിച്ചിട്ട് തന്നെ തീരുമാനിച്ചാൽ മതി. ഒരു ഒരു സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ പഠിത്ത ഇടയ്ക്ക് നിർത്തിപ്പോയിരിക്കുന്ന കുട്ടികളിൽ ഏതിനെ വിളിച്ചു ചോദിച്ചാലും അതിനൊരു അബ്യൂസ്മെന്റിന്റെ കഥ പറയാനുണ്ടാവും വളരെ ശക്തമായി. ഈ യൂണിറ്റ് എല്ലാം ഉണ്ട്. മാത്രമല്ല ഇത് അമേരിക്കയിലേക്കുള്ള പോക്കാണ്. നമ്മുടെ സമറ്റിക് സംസ്കൃതിയുടെ വളർച്ചയിൽ അമേരിക്കയിൽ ഇന്ന് കുട്ടികളെ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി അവളുടെ കുഞ്ഞിനെ വിവാഹപൂർവമായി പ്രസവിച്ച കുഞ്ഞിനെ ഏൽപ്പിച്ചു പോകേണ്ട ക്രഷുകളുണ്ട്. എന്നിട്ടാണ് സ്കൂളിലേക്ക് പഠിക്കാൻ പോകുന്നത്. ഏറെ താമസിയാതെ നമ്മളിവിടെ എത്തും. എത്തിക്കാനാണ് പുതിയ ക്യാമ്പുകളും ബഹളങ്ങളും നടക്കുന്നത്. അപ്പൊ അവിടെ മിസ്റ്റിക്കലായല്ല പഠിപ്പിക്കുന്നത്. മറ്റതാ ഒരൊറ്റ പഠിപ്പിക്കലും മതി. കുന്തി ജനിച്ചിരുന്നുവോ ജീവിച്ചിരുന്നുവോ കർണനുണ്ടായോ എന്നുള്ളതൊന്നും അല്ല ചോദ്യം. ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ചുണ്ടായിട്ട് പോലും ആ അമ്മയ്ക്ക് കണ്ണുനീർ തുറന്നിട്ടൊരു സമയമുണ്ടായിരുന്നില്ല. ആ മകന് കണ്ണുനീർ തുറന്നൊരു സമയമുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ മഹാഭാരതത്തിലെ ഏറ്റവും പ്രചണ്ഡമായ കഴിവുകളുണ്ടായിരുന്നവനായിട്ടുകൂടി ഒരു ലോകമധ്യത്തിൽ നിന്റെ അമ്മയാണ് ഞാനെന്ന് പറഞ്ഞ് കുന്തിക്ക് പ്രത്യക്ഷപ്പെടാൻ പറ്റാത്തൊരു അവസ്ഥ അന്നത്തെ രാജകുമാരിയായിരുന്നിട്ടുകൂടി ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ സാധാരണക്കാരുടെ കഥയെന്തു പറയാനാണ് എന്നൊരു തോന്നൽ ഒരു പെൺകുട്ടിയിലേക്ക് മിത്തിക്കലായി കടന്നു എന്ന് കഴിഞ്ഞാൽ ആ കഥ കേൾക്കുമ്പോൾ കടന്നു എന്ന് കഴിഞ്ഞാൽ അവൾക്ക് അവളെ നിയന്ത്രിക്കാനുള്ള വളരെ ശക്തമായ ഒരു അറിവാണ് അബോധത്തിൽ ലഭിക്കുക. ബോധത്തിലല്ല. നിങ്ങൾക്ക് മനസ്സിലായോ മിത്ത് എന്താണെന്ന് എനിക്കറിയില്ല. മിത്ത് പറയാനാ ഞാനിത് പറഞ്ഞത്. മനസ്സിലായോ? അവിടെയാണ് മിത്തിക്കൽ എക്സ്പ്രഷൻസ്. അബോധ പ്രബോധനം. അബോധ പ്രബോധനം. അതിന് യുക്തിയൊന്നും അപ്ലൈ ചെയ്താലൊന്നും പറ്റൂല. ഇപ്പോ 3 സഹോദരന്മാർ കല്യാണം കഴിച്ചു. അവര് കല്യാണം കഴിച്ചുകൊണ്ടെന്ന പെൺകുട്ടികൾ ആ വീട്ടിൽ ഒരേയൊരു സഹോദരിയുള്ളൂ. അവൾക്കെതിരായി ഗൂഢാലോചന നടത്തുന്നു. സഹോദരന്മാർക്ക് അവളോട് മാത്രം സ്നേഹം. ഒരു ദിവസം സഹോദരന്മാർ പോലും അവളെ തള്ളുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ അവള് ശപിക്കപ്പെട്ട് പുറത്തു പോകുന്നു. ആ സമയത്ത് വഴിയെ പോയ ഒരു ചെത്തുകാരനോ മറ്റോ അല്പം വെള്ളമോ കൊടുക്കുന്നു. അതിൽ നിന്ന് അവളുടെ പാതിവൃത്യ ശുദ്ധിയുടെ വലിപ്പം കൊണ്ട് അവൾ ദേവതാ സങ്കല്പങ്ങളിലേക്ക് ഉയരുന്നു. ആ റൈറ്റ് മാക്കം അല്ലേ? കടാങ്കൂട് മാക്കം. മാക്കം ക്ഷേത്രമാണ് അവളുടെ സങ്കല്പത്തിൽ. ഈ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ എപ്പോഴെങ്കിലും സഹോദരന്മാരുടെയോ സഹോദര പത്നിമാരുടെയോ എതിർപ്പ് വരുമ്പോഴേക്ക് ദേവതാ സങ്കല്പത്തിലേക്ക് ഉയർന്ന ഒരെണ്ണം ഉണ്ട് എന്ന തോന്നൽ ഏത് വീട്ടിലേക്കൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊണ്ടെന്നാലും അവൾ ആ ക്ഷേത്രത്തിൽ ചെല്ലുന്നതോടുകൂടി വളരെ ശപിക്കപ്പെട്ടൊരവസ്ഥയിലേക്ക് ഞങ്ങൾ വീഴാനിടയുണ്ട്, ഞങ്ങൾക്ക് ദോഷം വരാനിടയുണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ ഭർത്താവിന്റെ സഹോദരിയോട് ഏറ്റുമുട്ടാൻ പോകരുത് എന്നൊരു സന്ദേശം അതിൽ നിന്ന് ലഭിക്കും. അത് 1000 തവണ പറഞ്ഞുകൊടുത്താൽ ലഭിക്കില്ല അസൂയെന്ന്. പക്ഷെ അവരുടെ അബോധത്തിനകത്തേക്കാണ് അത് കുത്തിക്കീറി കയറുന്നത്. ഇതാണ് മിത്തുകൾ ചെയ്ത ഉപകാരം. ഈ മിത്തെല്ലാം തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കുകയും അതിന്റെ സങ്കേതങ്ങൾ നശിപ്പിക്കുകയും ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ അറിവ് കിട്ടി? ഇനിയിപ്പം സർപ്പക്കാവുകൾ വെച്ചുപിടിപ്പിച്ചുണ്ടാക്കാൻ പറ്റുമോ? അത് പ്രകൃതിക്ക് ചെയ്ത മെച്ചങ്ങളെക്കുറിച്ച്. കാരണം ആമവാദം ഇന്ന് വളരെ വർദ്ധിച്ചു വരികയാണ്. എന്താ ആമവാദം വർദ്ധിക്കാൻ കാരണം? സി പ്രോട്ടീൻ നിങ്ങളുടെ ശരീരത്തിൽ കൂടുക. എന്താ സി പ്രോട്ടീൻ? അന്തരീക്ഷത്തിലുള്ള പ്രോട്ടീന്റെ അളവ് വളരെ കൂടുകയാണ്. വായുവിലുള്ള പ്രാണനിലുള്ള പ്രോട്ടീനെ പാമ്പാണ് വലിച്ചെടുക്കുന്നത്. ആ പ്രോട്ടീനാണ് പാമ്പിന്റെ ഫാങ്ങിലിരിക്കുന്ന വിഷം. അത് ശുദ്ധമായ പ്രോട്ടീനാണ്. ആ മഞ്ഞക്കരു, മുട്ടയുടെ മഞ്ഞക്കരുവ് പോലെ ഇരിക്കുന്ന സാധനം വെറും പ്രോട്ടീനാണ്. അപ്പോൾ പാമ്പുകളെ, ഒരു 10 ഏക്കർ ഭൂമിയുള്ളവൻ 1 ഏക്കറിനകത്ത് പാമ്പിനെ വളരാനുള്ള സൌകര്യം ചെയ്തു കൊടുത്താൽ അവിടെയുള്ള വായുവിനെ ഏറ്റവും കൂടുതൽ ഓക്സിജനെ പ്രാണനെ നന്നാക്കുന്നത് സസ്യങ്ങളേക്കാളേറെ പാമ്പാണ്. എല്ലാത്തരം പാപം വിഷമുള്ളവയ്ക്കാണ് കൂടുതൽ ശക്തി. അപ്പൊ അതുകൊണ്ട് അതൊരു മിത്തിക്കൽ എക്സ്പ്രഷനാണ്. അല്ലാതെ ശാസ്ത്രം എന്ന് പറയുന്നത് കുറച്ചു പേർക്കറിയാം. അവർ ശാസ്ത്രം ഒന്ന് എല്ലാവരോടും പറഞ്ഞില്ല, നിങ്ങൾ പഠിച്ചിട്ട് ഒരു കാര്യമില്ല, നിങ്ങൾ എന്തെല്ലാം ശാസ്ത്രം പഠിച്ചിരിക്കുന്നു, എന്തെങ്കിലും പ്രയോജനമുണ്ടോ ശാസ്ത്രം കൊണ്ട്? ശാസ്ത്രം അറിയേണ്ടവൻ പഠിച്ചാൽ മാത്രമേ പ്രയോജനം ഉണ്ടാവുള്ളൂ. അറിയേണ്ടാത്തവൻ ശാസ്ത്രമായി പഠിക്കരുത്, മിത്തായി മാത്രമേ പഠിക്കാവൂ. ഇതായിരുന്നു ഭാരതീയരുടെ കാഴ്ചപ്പാട്. അവരൊരിക്കലും ശാസ്ത്രം എല്ലാവർക്കും തുറന്നുകൊടുത്തില്ല. എല്ലാവരും പഠിക്കാൻ പാടില്ല, എല്ലാവരും പഠിച്ചാൽ നേരെയാവില്ല. ഇത് തന്നെയാണ് അവരുടെ കാഴ്ചപ്പാട്. ഞാൻ ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടായി സംസാരിക്കുന്ന മുഴുവൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ശാസ്ത്രം ശാസ്ത്രജ്ഞനെ അറിയേണ്ടതുള്ളൂ. അവന്റെ മസ്തിഷ്കത്തിന്റെ സീക്രട്ടാണ് അത്. അവനല്ലാതെ വേറൊരുത്തന അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് അതിന്റെ ഫോർമുലയൊന്നും പഠിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ബ്രെയിൻ അതിന് മെനക്കെടാനുള്ള നേരമില്ല. മാത്രമല്ല അങ്ങനെ മെനക്കെടാൻ എല്ലാവരും പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു ജീവിതകാലം മുഴുവൻ പഠിച്ചാൽ തീരില്ല ഈ സാധനം. അപ്പൊ അവരെന്ത് ചെയ്യണം? പണിയെടുക്കണം ശാസ്ത്രകാരനെയും കൂടെ സംരക്ഷിക്കാൻ. ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ നടക്കുന്നത്? അല്ലാതെ ശാസ്ത്രകാരന്മാർ രാജാരാമണ്ണയോ കൂടെ കൂടി പറമ്പ് കളിച്ചിട്ടാണ് ഇവിടെ ഉൽപാദനം ഉണ്ടാകുന്നത്? അന്ന് രാജാക്കന്മാർ ചെയ്ത് തെറ്റാണ്, പീഡനമായിരുന്നു. ഇപ്പൊ നിങ്ങളുടെ രാഷ്ട്രീയ നേതാക്കന്മാർ, അന്ന് ഒരു രാജാവ് ഒരു കുടുംബമേ ഉണ്ടാവുള്ളൂ ചിലപ്പോ. ഇത് നിങ്ങളുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ഒന്നും പണിയെടുക്കാതെ ഇരിക്കുകയാണ്. അപ്പൊ ഇവരൊക്കെ വന്ന് നിങ്ങളുടെ കൂടെ പണിയെടുക്കുക, ഇവരൊക്കെ കോട്ടയം വെക്കുക. നിങ്ങൾ പറയുന്നത് കേട്ടാ തോന്നുക നിങ്ങളുടെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ രാവകൽ പണിതുകൊണ്ടിരിക്കുകയാണെന്ന്. പഴയതിന് വ്യത്യസ്തം, പഴയതുപോലെ തന്നെ അടക്കുള്ളൂ. യുവമാർക്കാർക്കും പണിയാൻ പറ്റില്ല, മാത്രമല്ല യുവമാരുടെ പിണിയാളന്മാർക്കും പണിയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയില്ല. നോനോ ഉൽപാദന പ്രക്രിയയിലെ പണിയൊന്നും അവരെടുക്കുന്നില്ല. ഉൽപാദന പ്രക്രിയയിലെ യാതൊരു പണിയും അവർ ചെയ്യുന്നില്ല, ചെയ്യാൻ പറ്റില്ല. ഞാൻ നാളെ എവിടെ ആയാലും പണി പറ്റൂല. മിഥില കത്തുന്നു, ജനകൻ ഓടിപ്പോവില്ല, ഓടിപ്പോയിട്ട് കാര്യമില്ല. ജനകൻ അവിടെ ചെന്നാൽ കെടുത്താൻ പറ്റൂല. അത് തന്നെയാണ് ഒരുപറ്റം ബ്രഹ്മചാരികളും യാജ്ഞവൽക്കനും ഒക്കെ കൂടി കുളിക്കുകയാണ്. ജനകന്റെ രാജധാനിയിലാണ്, ആദിത്യ അതിഥികളായി ചെന്നതാണ്. കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മിഥില കത്തുന്നത്, ബ്രഹ്മേരികളൊക്കെ കൂടി. അപ്പോ ജനകനോട് സ്നേഹം കൂടുതലാണെന്ന് പറഞ്ഞ് ബ്രഹ്മചാരികൾക്കൊരു എതിർപ്പുണ്ടായിരുന്നു. ഇവരോടുമ്പോ യാജ്ഞവൽക്കം ചോദിച്ചു, നിങ്ങൾ എന്താ ഓടുന്നത്? അപ്പോൾ ഒരുത്തം പറഞ്ഞു, എന്റെ ഒരു കൗവിനോട് കിടപ്പുണ്ട്, അത് പോകാതിരിക്കാണ്. ഒരുത്തം പറഞ്ഞു കമണ്ടലും ഓടിയായിരിക്കുന്നത്. മറ്റൊരുത്തം പറഞ്ഞു യോഗതന്റെ അവിടെയാണ് വെച്ചിരിക്കുന്നത്, കത്തിപ്പോലെ എടുക്കാൻ ഓടുക എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, ജനകൻ നിങ്ങളെന്താ ഓടാത്തത്? മിഥിലായാം പ്രദഗ്ധായാം നമേകിൻ ജനദേഹ്യതേ. ആഹാ, മിഥില കത്തുന്നുണ്ടാവും, എന്റെ ഒന്നും കത്തുന്നില്ല. അല്ലാതെ നിങ്ങൾ ഓടിച്ചെന്നാൽ അവിടെ കെടുത്താൻ പറ്റുമോ? അവിടെ കെടുത്താനുള്ള ഉദ്യോഗസ്ഥന്മാർ നിന്നാൽ കെടുത്താൻ പറ്റും. ആ ഒരു സമചിത്തതയാണ് മിത്തുകൾ തുറന്നു തരുന്നത്. മിത്തുകൾ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾ വളരെ ശാന്തിയോടുകൂടി ജീവിക്കും, നല്ല രീതിയിൽ അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാവും, നല്ല രീതിയിൽ അവരുടെ ബ്രെയിൻ വളരും. ചോദ്യത്തിന് ഉത്തരമായി തന്നെയായിരിക്കുന്നു. അല്ല, അയാളല്ല, വേറെ ആരോ മിത്ത് അതിനെപ്പറ്റി. സ്വധർമ്മം എന്ന് പറയുന്നത് തിരിച്ചറിയുന്ന ഞാൻ പറഞ്ഞായിരുന്നല്ലോ, വളരെ വ്യക്തതയോടെ പറഞ്ഞു. അതായത് ഗുണവും കർമ്മവും അനുസരിച്ച്, അത് മാതൃജം പിതൃജം ദൻ ആത്മജം. തിരിച്ചറിയാൻ പറ്റും. ആത്മജം എന്ന് പറയുന്നത് ഞാൻ തന്നെ പൂർവ്വജന്മത്തിൽ നിന്നുണ്ടെന്ന്, അത് ആധുനിക ശാസ്ത്രം അംഗീകരിക്കുന്നതല്ല. മാതൃജവും പിതൃജവും ആധുനിക ശാസ്ത്രം അംഗീകരിക്കും. ആത്മാവ് എന്നതിനെ ആധുനിക ശാസ്ത്രം അംഗീകരിക്കില്ല. ആധുനിക വൈദ്യശാസ്ത്രവും ആയുർവേദ പ്രകാരം അനേക ജന്മത്തിലൂടെ വരുന്ന എന്റെ ഒരു ആത്മാവായി വരുന്ന അതിന് ലിംഗ ശരീരം എന്നാ പറയാം. അതായത് എപ്രകാരമാണോ തോട്ടപ്പുഴു ഒരു കാലുറപ്പിച്ച് അടുത്ത കാലെ പിടിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് ഇത് കടന്നു പോകുന്നത്. ആത്മാവല്ല കടന്നു പോകുന്നത്, ലിംഗ ശരീരമാണ് കടന്നു പോകുന്നത്. എന്ന് പറഞ്ഞാൽ പ്രാണൻ അപാനൻ വ്യാനനുദാനൻ സമാനൻ എന്നീ അഞ്ച് പ്രാണങ്ങൾ, 10 ഇന്ദ്രിയ ശക്തികൾ, ഇന്ദ്രിയങ്ങളല്ല സ്വപ്നം കാണുമ്പോൾ കാണുന്ന ഇന്ദ്രിയ ശക്തികൾ, മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം ഇവ ചേർന്ന് 19 എണ്ണം ചേരുന്നതിനാണ് ലിംഗശരീരം എന്ന് പറയുന്നത്. ആ ലിംഗശരീരം വാസനകളോടുകൂടിയാണ് അടുത്തതിലേക്ക് പോകുന്നത്. അപ്പൊ ഞാൻ വാസനയായി കൊണ്ടുവന്നതനുസരിച്ചാണ് എന്റെ കണ്ണിന്റെ കാഴ്ച, എന്റെ ചെവിയുടെ കേൾവി, ഞാൻ കാണുന്ന പോലല്ല മറ്റൊരാൾ കാണുന്ന ഒരു വസ്തുവിനെ. ഞാൻ കാണുന്ന ചമപ്പ് നിറമല്ല മറ്റൊരാൾ കാണുന്ന ചമപ്പ്. സാധനം ഒന്നായിരുന്നാലും ഇത് ചുവന്നതാണ് എന്ന് ഞാൻ പറയുമ്പോൾ ഈ എന്റെ കണ്ണുകൊണ്ട് കാണുന്ന ചുവന്ന നിറവും നിങ്ങളിൽ ഒരാളുടെ കണ്ണുകൊണ്ട് കാണുന്ന ചുവന്ന നിറവും ഒന്നല്ല. മനസ്സിലാവുമെന്നറിയില്ല. അതിൽ നമ്മളുടെ വാസന കലരും, അതുപോലെ ഓരോന്നിലും കലരും. അതനുസരിച്ച് നമ്മുടെ ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. ഒരാളുടേത് 512 ഫ്രീക്വൻസിയുള്ള ശബ്ദമായിരിക്കും, മറ്റൊരാളുടെ 512 എന്ന് പറയുന്നത് സ്ത്രീ ശബ്ദം 512 ആണ്, എക്സൈറ്റ് സ്ത്രീ ശബ്ദം 512 ആണ്. അവിടെ മുതൽ ഏതാണ്ട് 240 വരെ താഴേക്ക് വരുന്നതെല്ലാം സ്ത്രീ ശബ്ദത്തിന്റെ അളവിലൊക്കെ വരും. 230 അല്ല സോറി 300 വരെ വരുന്നത്. 300 താഴേക്ക് വരുംതോറും പരിവരുത്തു തുടങ്ങി 240 246 പുരുഷ ശബ്ദമാവും.
1: ഓം നമ ശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ഷൈം ഡോട്ട് ഓർഗ്, ദ നെക്സ്റ്റ് പ്രോഗ്രാം ഇസ് ചാണ്ഡോഗ്യ ഉപനിഷ സ്പിരിച്വൽ ഡിസ്കോഴ്സ് ഇൻ മലയാളം, പ്രസന്റഡ് ബൈ കൈവല്യാനന്ദ സ്വാമികൾ. താങ്ക് യു. ഓം നമ ശിവായ.
2: നേഹ സ്വരാജ്യ അഭിഷിഞ്ചതി വിഷമ ആത്മാ ഏതത് ബ്രഹ്മ ഏതം ഇതഹ പരിത്യ അഭിസംഹിതാസ്മീതി ലിംഗാ ആത്മശബ്ദേന പ്രത്യേകാത്മ ഏവ ഉച്യതി മമേതി ഷഷ്ട്യ സംബന്ധാർത്ഥ പ്രത്യായകത്വ ഏതം അഭിസംഹിത അഭിസംഭവിതാസ്മീതി ച കർമ്മകർത്തൃത്വ നിർദ്ദേശ. അതുകൊണ്ട് ഇവിടെ ആ കേവലമായ നിർഗുണമായ പ്രത്യേകാത്മാവിനല്ല നിർദ്ദേശിക്കുന്നത്. ഇനി അത് ഒടുവിൽ നിർദ്ദേശിക്കും. ഷഷ്ടസപ്തമേ വരുവ തത്വമസി ആത്മൈവേദം സർവം ഇതി നൈഹ, അങ്ങനെയല്ല ഇവിടെ പറയുന്നു. ഇവിടെ സഗുണത്തെ തന്നെയാണ് നിർദ്ദേശിക്കുന്നത്. അതും ധ്യാനിക്കാവുന്നതാണ്. സ്വരാജ്യ അഭിഷിഞ്ചതി യേശം ആത്മാ ഏതത് ബ്രഹ്മ ഏതം ഇതഹ പ്രേത്യ അഭിസംഹിതാസ്മീതി ലിംഗാ നത്വ ആത്മശബ്ദേന പ്രത്യേകാത്മ ഏവോച്യതേ. ആത്മശബ്ദം കൊണ്ട് കേവലം പ്രത്യേകാത്മാവിനെ മാത്രമല്ല പറയുന്നു, മറിച്ച് ഇവിടെ ഈശ്വരനെയാണ് നിർദ്ദേശിക്കുന്നത്. സഗുണ ബ്രഹ്മം എന്ന് പറയുന്ന ഇതിനെയാണ്, സഗുണേശ്വരൻ എന്ന് പറയുന്ന ഇതിനെയാണ്, അതിനെയാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത്. നിർഗുണ ബ്രഹ്മത്തെ അല്ല. എന്തിനു ഉപാസനയ്ക്ക് അതാണ് ആവശ്യം. മമയിലെ ഷഷ്ട്യ യഷമേ ആത്മാ അവിടെ പറഞ്ഞത് സംബന്ധാർത്ഥ പ്രത്യായകത്വ ഏതം അടുത്ത് പറയുന്നു പ്രേത്യ അഭിസംഭവിതാസ്മി എന്നെ പ്രാപിക്കും എന്നും മറ്റും പറയുന്നുണ്ട്. എന്നാ കർമ്മകർത്തൃത്വ കർമ്മകർത്തൃത്വം നിഷേധ ഇപ്പോ സഗുണ ബ്രഹ്മത്തെയും നിർഗുണ ബ്രഹ്മത്തെയും ശ്രുതി നിർദ്ദേശിക്കുന്നുണ്ട്. അതിൽ ഉപാസിക്കാൻ നിർദ്ദേശിക്കുന്ന സഗുണ ബ്രഹ്മത്തെയാണ്. അവിടെ ഒരു സംശയം നനു ഷഷ്ടേപ്യ അഥ സത് സമ്പത്സേരി സത് സമ്പത്സി കാലാന്തരിതത്വം ദർശേരി. ഇനി തത്വമസി ഉപദേശിക്കുന്നിടത്തും പറയുന്നു തസ്യ താവദേവ ചിരം അവിടെ പറയും. ഇനി ഇത്രയും കാലം കൂടി കാത്തിരിക്കേണ്ടി വരും. അഥ സത്സംഭസ്യ പിന്നവൻ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. അവിടെ ഒരു ഇടവേള പറയുന്നുണ്ട്. ആദ്യം ബ്രഹ്മത്തെ അറിയുന്നു, പിന്നെ കാത്തിരിക്കുന്നു, പിന്നെ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു എന്നെല്ലാം പറയുന്നു. കാലാന്തരിതത്വം ഒരിടവേള. നാ ആരബ്ധ സംസ്കാര ശേഷ സ്ഥിതി അർത്ഥപരത്വ കാലാന്തരിതാർത്ഥത. ജ്ഞാനം പ്രാപിച്ച് കുറച്ച് സമയം ശരീരനാശം വരെ പ്രതീക്ഷിച്ച് ശരീരനാശത്തിന് ശേഷം മോക്ഷം, അതാണോ ഉദ്ദേശിക്കുന്നത്? അല്ല. പിന്നെ അവിടെ എന്താ ആ കാലവിളംബത്തെ പറയുന്നത്? എപ്പോഴാണോ അയാൾക്ക് ജ്ഞാനമുണ്ടായതപ്പോൾ തന്നെ മുക്തനായി. പക്ഷേ ആരബ്ധ സംസ്കാര ശേഷസ്ഥിതി അർത്ഥപരത്വം, ആരബ്ധ സംസ്കാരം അത് ശേഷിക്കുന്നു, അതിന്റെ സ്ഥിതി അതിന്റെ നിലനിൽപ്പ് തത്വജ്ഞാനിയാണെങ്കിലും അത് നിലനിൽക്കുന്നു. തത്വജ്ഞാനി എന്ന് പറയുന്നവരെ ശരീരത്തോടുകൂടിയിരിക്കുന്നവരാളെ പറയും. ശരീരത്തോടുകൂടിയിരിക്കുന്ന ഒരു ജീവനെയാണ് നമ്മൾ തത്വജ്ഞാനി എന്ന് പറയുന്നത്. അയാളുടെ ജീവഭാവം നശിച്ചു, അതാണ് ഗുരു എന്ന് പറയുന്നത്. അപ്പൊ തത്വജ്ഞാനം മോക്ഷം തമ്മിൽ കാലവിളമ്പം ഉണ്ടായിട്ടുണ്ട്. ആ തത്വജ്ഞാനത്തിൽ പിന്നെ പ്രാരബ്ധത്തിനോ സംസ്കാരത്തിനോ ഒന്നും നിലനിൽപ്പില്ല. എന്നാലും ഈ ബാഹ്യമായ ഈ ശരീരം, ഈ ശരീരത്തിന്റെ സ്ഥിതി, അതിന്റെ നാശം, ഇതെല്ലാം കാണുന്നുണ്ട് തത്വജ്ഞാനി. നമ്മുടെ ഈ കാഴ്ച അയാളുടെ തത്വജ്ഞാനം നശിപ്പിക്കുന്നില്ല, അന്നശേഷി ആ തത്വജ്ഞാനത്തിനില്ല. അതുകൊണ്ട് അതിനെന്ത് വിളിക്കുന്നു? തത്വജ്ഞാനത്തിന് ശേഷമുള്ള ഗുരുവിന്റെ സ്ഥിതി, അതിന് പ്രാരബ്ധം, അത് നിലനിൽക്കുന്നു. ആരംഭ സംസ്കാര ശേഷം സ്ഥിത്യർത്ഥ പരത്വ എന്ന കാലാന്തരിതാർത്ഥത. ജ്ഞാനവും മോക്ഷവും തമ്മിൽ ഇടയ്ക്ക് തടസ്സം ഉണ്ടാക്കാവുന്നു. പ്രാരബ്ധം മോക്ഷത്തിന് തടസ്സമല്ല, അത് സംഭവിക്കും, സംഭവിച്ചു കഴിഞ്ഞു. എന്നാലും ഒരു ഇടവേളയുണ്ട് ശരീരപാദത്തിൽ. അതില്ലായിരുന്നുവെങ്കിൽ ഗുരു ഉണ്ടാകുമായിരുന്നില്ല, ശാസ്ത്രം ഉണ്ടാകുമായിരുന്നില്ല, ഉപദേശം ഉണ്ടാകുമായിരുന്നില്ല. ആ പ്രാരബ്ധം അതിനെ നശിപ്പിക്കാൻ സാധ്യമല്ല. പ്രാരബ്ധം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണോ, ഈ ശരീരത്തിന്, ശരീരത്തിന് ഉത്പത്തിക്ക് കാരണമായ കർമ്മം, അതാണ് അതിനുള്ള പ്രാരബ്ധം എന്ന് പറയുന്നത്. വർത്തമാന ശരീരത്തിന് കാരണമായിരിക്കുന്ന കർമ്മം, കർമ്മത്തിന്റെ ഫലമാണ് ശരീരം. അപ്പോ തത്വജ്ഞാനിയിലും ആ പ്രാരബ്ധ കർമ്മഫലമായ ശരീരം നിലനിൽക്കുന്നു. പക്ഷെ അത് തത്വജ്ഞാനത്തിൽ നിന്ന് ഫലമായി ഉണ്ടാകുന്ന മോക്ഷത്തിന് തടസ്സമല്ല, അത്രയുള്ളൂ. അത് നിലനിൽക്കുന്നുകൊണ്ടാണ് ഗുരു ഉള്ളത്, അല്ലെങ്കിൽ ഗുരുവില്ല. അതിന്റെ നാശം സംഭവിക്കുന്നത് എങ്ങനെ? ആ കർമ്മത്തിനനുസരിച്ച്, പ്രാരബ്ധ കർമ്മത്തിനനുസരിച്ച് അത് നശിക്കുന്നു. കർമ്മം എങ്ങനെയാണ്? അതിന്റെ നാശത്തിനുള്ള സാഹചര്യങ്ങളെല്ലാം ഒത്തുവരുന്നു, അത് നശിക്കുന്നു. മറിച്ച് തത്വജ്ഞാനം അതിനെ നശിപ്പിക്കുന്നില്ല, അതാണ് അവിടെയും മനസ്സിലാക്കണം. എന്താണോ ഈ പറയുന്നത് തത്വജ്ഞാനത്തെ സംബന്ധിച്ചാണ്. എല്ലാ ശരീരവും പ്രാരബ്ധത്തിൻ ഫലമാണ്, എല്ലാ ശരീരവും. ജ്ഞാനിയായിക്കൊള്ളട്ടെ, അജ്ഞാനിയായിക്കൊള്ളട്ടെ, യോഗിയായിക്കൊള്ളട്ടെ, ഭക്തനായിക്കൊള്ളട്ടെ, ആരായാലും ശരി, സർവശരീരവും പ്രാരബ്ധ ഫലം തന്നെ. എല്ലാ ശരീരങ്ങളെയും നമുക്ക് പറയാം എന്താണത്, പ്രാരബ്ധ ഫലമാണ്. പ്രാരബ്ധഫലമായത് ആ ശരീരം പ്രാരബ്ധനാശത്തോടുകൂടി നശിക്കുന്നു. ശരീരം ജ്ഞാനിയിലായാലും ഭക്തനായാലും അജ്ഞനായാലും എവിടെ ആയാലും ശരി, ശരീരം നശിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ശരീര ജന്മത്തിന് കാരണമായ പ്രാരബ്ധം നശിക്കുന്നു. ആ പ്രാരബ്ധങ്ങൾ നശിക്കും, അതിന്റെ നിമിത്തങ്ങളെല്ലാം വരുമ്പോൾ നശിക്കും. ഇവിടെ പറയുന്ന എന്താണ്? തത്വജ്ഞാനത്തിന് അതിനെ നശിപ്പിക്കാൻ ശേഷിയില്ല, അത് അതിനെ നശിപ്പിക്കാനുള്ളതല്ല. ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത്പുരതി. ജ്ഞാന സർവകർമ്മങ്ങളെയും നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ താല്പര്യം? അവിടെ സാറിന് അജ്ഞന്മാരായ ജീവന്മാരിൽ ആ പ്രാരബ്ധകർമ്മം നശിക്കുന്നു, ഈ ശരീരം നശിക്കുന്നു, പക്ഷെ മറ്റ് പ്രാരബ്ധകർമ്മങ്ങൾ ശേഷിക്കുന്നു. അതുകൊണ്ട് വീണ്ടും ശരീരങ്ങളുണ്ടാകും. തത്വജ്ഞാനം സർവത്തെയും നശിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? ഒന്ന്, സർവകർമ്മത്തെ അസത്യമായി ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് പ്രാരബ്ധകർമ്മങ്ങൾ അങ്ങനെ ഒന്നില്ല. വർത്തമാന ശരീരനാശത്തോടുകൂടി സർവ പ്രാരബ്ധങ്ങളോട് ഒടുങ്ങി. പക്ഷേ തത്വജ്ഞാനിയിൽ ഈ പ്രാരബ്ധത്തെ അംഗീകരിച്ചേ മതിയോ? എന്തുകൊണ്ട്? തത്വജ്ഞാനി ജ്ഞാനത്തെ ഉപദേശിക്കുന്നു. ജ്ഞാനത്തെ ഉപദേശിക്കണമെങ്കിൽ ഈ കർണങ്ങളും ശരീരവും എല്ലാം നിലനിൽക്കണം. അത് നിലനിൽക്കണമെങ്കിൽ ജ്ഞാനം കൊണ്ട് അത് നശിക്കാൻ പാടില്ല. അതുകൊണ്ടിവിടെ ചർച്ച ചെയ്യുന്നത് തത്വജ്ഞാനം, ശരീരനാശം, പ്രാരബ്ധം, ഇത് മൂന്നിനെയും ബന്ധപ്പെടുത്തിയിട്ടാണ്. അതിനാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ അനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾ അതിനെയും പ്രാരബ്ധം എന്ന് പറയാറുണ്ട്. ഈ ശരീരത്തിലിരുന്ന് അനുഭവിക്കുന്ന പ്രാരബ്ധം എന്നതിനെ പറയും. പക്ഷെ അത് മുഖ്യമായ അർത്ഥത്തിലല്ല. മുഖ്യമായ അർത്ഥത്തിൽ പ്രാരബ്ധം എന്ന് പറയുന്നത് എന്താണ്? ഈ ശരീര ജന്മത്തിന് കാരണമായ കർമ്മം, അതാണ്. ഈ ശരീരത്തിലിരുന്ന് അനുഭവിക്കുന്ന സുഖദുഃഖങ്ങളെല്ലാം അതിനോടനുബന്ധിച്ച് വരും. ഇപ്പൊ പ്രാരബ്ധത്തെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ തത്വജ്ഞാനി അങ്ങനെ പറയണ്ടോ? കാരണം ആ തത്വജ്ഞാനി ഈ ശരീരത്തിലിരുന്ന് അനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾക്കെല്ലാം അതീതനായിരിക്കുന്നു. ആ അർത്ഥത്തിൽ പറയും അതിനെ നശിപ്പിക്കുന്നു. തത്വജ്ഞാനത്തിന് ആ ശേഷിയുണ്ട്. തത്വജ്ഞാനത്തിലൂടെ ആത്മാവിന്റെ നിസ്സംഗതയും മറ്റും ബാധിക്കുമ്പോൾ, തത്വജ്ഞാനത്തിലൂടെ പ്രപഞ്ച ബാധ വരുമ്പോൾ അവിടെ പറയും എന്താണോ തത്വജ്ഞാനം കൊണ്ട് ഇതിനെയൊക്കെ നശിപ്പിച്ചു. അതിന്റെ അർത്ഥം ഒരു തത്വജ്ഞാനിയിൽ നമ്മൾ കാണുന്ന ആ ശരീരം തത്വജ്ഞാനം കൊണ്ട് നശിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല. എന്നാൽ ഗുരുവില്ല. തത്വജ്ഞാനത്തിൽ തന്നെ നമുക്ക് പറയാം എന്താണോ സർവവും നശിച്ചു. സർവകർമാണി ഭസ്മസാത്കുരുതി, പിന്നൊന്നും ശേഷിക്കുന്നുണ്ട്. പ്രാരബ്ധം പുനഃസഞ്ജിതം കിമാഗാമി, ആ തത്വജ്ഞാനിയിൽ എവിടെ പ്രാരബ്ധം സഞ്ജിതം എവിടെയാണ്, ഇവിടെയാണ് ആഗാമി എന്നല്ല ആചാര്യന്മാർ ചോദിക്കുന്നത്. താല്പര്യം അതാണ്. മറിച്ച് ഈ ശരീരത്തെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, ശരീരത്തെ അംഗീകരിച്ച ഒരു ശിഷ്യന് കാരണം ഗുരുവിൽ നിന്ന് ഉപദേശം കിട്ടുന്നുണ്ടല്ലോ. ആ ശരീരത്തിന് കാരണമായ കർമ്മം ജ്ഞാനം കൊണ്ട് നശിച്ചില്ല. അതിന്റെ സ്വരൂപേനയുള്ള നാശം സംഭവിക്കുന്നില്ല. അതാണ് അത് പലപ്പോഴും തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന കാര്യം. ജ്ഞാനം കൊണ്ട് സംസ്കാരം അല്ലെങ്കിൽ പ്രാരബ്ധം നശിച്ചു എന്നും ചിലടത്ത് പറയും, നശിക്കുന്നില്ലെന്നും പറയും. നശിക്കുന്നു എന്ന് പറയുന്ന യഥാർത്ഥത്തിലാണ്, നശിക്കുന്നില്ലെന്ന് പറയുന്ന യഥാർത്ഥത്തിലാണ്, രണ്ടും വ്യക്തമായി മനസ്സിലാക്കണം. രണ്ടു തരത്തിലും പറയാം. നശിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ഇതാണ്, അതിന്റെ അസത്വത്തെ ബോധിക്കുന്നു, അത് ബാധിക്കുന്നു. ദുഷ്ടദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾ അതില്ലാതാകുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. അകർമ്മഫലമായി ശരീരത്തോടനു അനുബന്ധമായിരിക്കുന്ന എല്ലാം പ്രകടമായിക്കൊണ്ടിരിക്കും. പക്ഷെ തത്വജ്ഞനെ സംബന്ധിച്ച് എന്താണത്? നശിച്ചതിന് സമമാണ്. അതുകൊണ്ടാണ് പറയുന്നത് പ്രാരബ്ധം നശിക്കുന്നു എന്ന് പറയുന്നത്. അതിന്റെ പ്രതീതിയെ നിഷേധിക്കാനാണ്. ഗുരുവിന്റെ ശരീരം, ഗുരുവിന്റെ വ്യവഹാരങ്ങളെല്ലാം ശിഷ്യന് പ്രതീതമാണ്. ആ പ്രതീതിയെ തത്വജ്ഞാനം കൊണ്ട് നശിപ്പിക്കുമെന്നല്ല പറയുന്നു. ഇന്ന് കാലാന്തരിതാർത്ഥത തത്വജ്ഞാനം അതിനുവേണ്ടിയുള്ളതല്ല, പ്രാരബ്ധത്തെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള, അത് മോക്ഷത്തെ കൊടുക്കാനുള്ളതാണ്. ഒരുപാട് വിവാദങ്ങളുമുണ്ട്. എങ്ങനെ തത്വജ്ഞാനം പ്രവർത്തിക്കുന്നു, ശരീരനാശം എങ്ങനെ സംഭവിക്കുന്നു, പ്രാരബ്ധമുണ്ടോ ഇല്ലയോ, ഇക്കാര്യങ്ങളിലെല്ലാം ഒരുപാട് ചർച്ച ഉണ്ട്. ഇവിടെ ഭാഷകാരൻ പറയുന്നു, ആ ഏകത്വ ജ്ഞാനത്തിൽ ശരീരം ശേഷിച്ചാൽ അതിനർത്ഥം ആ ജ്ഞാനം ശരീരകാരണമായ പ്രാരബ്ധത്തെ നശിപ്പിക്കുന്നതല്ല, സ്വരൂപേനയുള്ള നാശവന് സംഭവിക്കുന്നില്ല. തത്വജ്ഞാനം കൊണ്ടതെല്ലാം ബാധിക്കാം, എന്നാലും പിന്നെ സുഖദുഃഖങ്ങളുടെ കാര്യം പ്രാരബ്ധഫലമായി വരുന്ന സുഖദുഃഖങ്ങൾ അത് സാധാരണ മനുഷ്യന് തന്നെ തത്വജ്ഞാനി എടുക്കില്ല. ദുഃഖ നിവൃത്തിയുള്ള ഉപായങ്ങൾ ധാരാളം പറയുന്നു, സുഖപ്രാപ്തിക്കുള്ള ഉപായങ്ങൾ പറയുന്നുണ്ട്. ഇതെല്ലാം മനുഷ്യന്റെ ഇച്ഛാശക്തി അനുസരിച്ച് സുഖത്തെ പ്രാപിക്കാൻ ദുഃഖത്തെ ഒഴിവാക്കും. അവിടെ പ്രാരബ്ധം എന്ന് പറയുന്നത് ഒരു സാധാരണ കാരണമായി നിൽക്കുന്നു. പുരുഷ ഇച്ഛ, പുരുഷകൃതി, പ്രയത്നം തുടങ്ങിയ അസാധാരണ കാരണങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ദുഃഖത്തെ ഒഴിവാക്കാൻ നമ്മൾ കാണുന്നുണ്ട്. ദുഃഖത്തെ ഒഴിവാക്കുന്നത് രോഗം വരും, ദുഃഖം വരുന്നു കഴിക്കുന്നു, ആ ദുഃഖം ഒഴിവാക്കുന്നു, അത് നമ്മൾ കാണുന്നുണ്ട്. പുരുഷയത്നം കൊണ്ട് ദുഃഖത്തെ ഒഴിവാക്കുന്നു. പ്രാരബ്ധമാണെങ്കിൽ പിന്നെ എങ്ങനെ അതിനെ ഒഴിവാക്കാൻ പറ്റും? അനുഭവിച്ചല്ലേ പറ്റും, എങ്ങനെ ഒഴിവാക്കാൻ പറ്റും? അനുഭവിക്കുന്നത് പ്രാരബ്ധം കൊണ്ടാണെങ്കിൽ ഒഴിവാക്കുന്ന പ്രാരബ്ധവും വരും, അപ്പോൾ അത് ഒഴിവാക്കും. അതാണ് പ്രാരബ്ധത്തെ സാധാരണ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഒഴിവാക്കുന്നതിനുള്ള പ്രാരബ്ധത്തെ ഉപയോഗിച്ചാൽ അത് ഒഴിവാക്കാം. അത് പുരുഷ ഇച്ഛ, പുരുഷകൃതിയോടൊപ്പം അതും വരും. അതുകൊണ്ട് പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാൻ പാടില്ലാത്തതെന്നുള്ള അർത്ഥമല്ല. അതിനേത് അർത്ഥം എടുക്കാം? ഒഴിവാക്കാൻ പാടില്ലാത്തതെന്നും എടുക്കാം, ഒഴിവാക്കാമെന്നുള്ളതെന്നും എടുക്കാം, രണ്ടും എടുക്കാം. എന്തുകൊണ്ട്? അത് സാധാരണ കാരണമാണ്, എല്ലാത്തിനും സഹായമായി നിൽക്കുന്നു. അല്ലെങ്കിൽ പുരുഷ ഇച്ഛയ്ക്കും പുരുഷ യത്നത്തിനൊന്നും വിലയില്ലാതായിപ്പോകും, അത് ആവശ്യമില്ലാതെ വരും. പക്ഷെ അത് ആവശ്യമുള്ളതായി കാണുന്നുണ്ട് പുരുഷേച്ഛ, പുരുഷയത്നം. അപ്പോ അതുകൊണ്ട് എന്ത് ചെയ്യും? ദുഃഖത്തെ ഒഴിവാക്കാം, സുഖത്തെ സമ്പാദിക്കാം. ഈ രണ്ടു കാര്യത്തിനും പ്രാരബ്ധം എന്ന് പറയുന്ന അനുകൂലമായിരിക്കും.

0: വിജ്ഞാനത്തിന് പ്രാരബ്ധത്തെ നശിക്കുന്നു. അങ്ങനെ അത് അതിനു വേണ്ടിയിട്ടുള്ളതല്ല, അതത് നശിപ്പിക്കുന്നില്ല. അന്യഥ തത്വമസി ഏതസ്യ അർത്ഥസ്യ ബാധപ്രസംഗ. തത്വമസി എന്ന് പറയുന്നത് വ്യർത്ഥമായി. തത്വമസി നീ അതാണെന്ന് ബോധിപ്പിക്കുന്നു, അതാണെന്ന് ബോധിക്കുന്നു. ബോധിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി എല്ലാം അവസാനിക്കണമെങ്കിൽ പിന്നെ ഇതാരെ ബോധിപ്പിക്കും, ആര് ബോധിക്കും? ബോധിക്കാനും ബോധിപ്പിക്കാനുമാണില്ലാത്തത്. യദ്യപി ആത്മശബ്ദസ്യ പ്രത്യേകാർത്ഥത്വം സർവം ഖല്ലിതം ബ്രഹ്മേതി സപ്രകൃതമേവ സപ്രകൃതം പ്രകൃതം യേശ ആത്മാന്തർഹൃദയ ഏതത് ബ്രഹ്മേത്തിച്ചിരേ തഥാപി അന്തർധാനം ഇഷത് അപരിത്യജ്യ ഏവം ഏതം ആത്മാനം ഇതോ അസ്മാത് ശരീരപ്രേത്യ അഭിസംഭവിതാസ്മീത്യുക്തം. ഇവിടെ പറയുന്നു ആത്മശബ്ദം സാധാരണ പ്രത്യേകാത്മാവായിട്ടാണ് ഉപയോഗിക്കുന്നത്. സർവം ഖല്ലിതം ബ്രഹ്മ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പ്രകരണം. യേശം ആത്മാന്തർഹൃദയ ഏതത് ബ്രഹ്മ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിലും ഈശത് അപരിത്യജ്യ അന്തർധാനം ഈശത് അപരിത്യജ്യ ഭേദം അന്തർധാനം എന്ന് വെച്ചാൽ ഭേദം. ഈശത് അപരിത്യജ്യ അല്പം ഉപേക്ഷിക്കാതെ ഏവ ഏതം ആത്മാനം ഇതോ അസ്മാത് ശരീരാത്രേത്യ അഭിസംഭവിതാസ്മി തിക്തം. ഈ ആത്മാവിനെ ഈ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പറയുന്നതിന്റെ താല്പര്യം എന്താണ്? ഉപാസകനെ സംബന്ധിച്ചിടത്തോളം പ്രാപിക്കുക എന്നും മറ്റുമുണ്ട്. തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം അതില്ല എന്ന് പറയുന്നതിന്റെ താല്പര്യം. സർവകർമ്മ സർവകാമ സർവഗന്ധ സർവരസ സർവം ഇതം അഭ്യാത്വാ വാക്യനാദരഹ ഏഷമ ആത്മാ അന്തർഹൃദയ ഏതദ് ബ്രഹ്മ ഏതം ഇതഃ പ്രേത്യ അഭിസംഭവിതാസ്മീതി യസ്യ സ്യാദ് അന്ധാന വിചികിത്സ അസ്തീതി ഹസ്മ ആഹ ശാണ്ഡില്യഹ ശാണ്ഡില്യഹ യഥാകൃതിരൂപസ്യ ആത്മനഃ പ്രതിപത്ത അസ്മീതി യസ്യേവം വിധഃ സ്യാദ് ഭാവേ അദ്ധ സത്യമേവം സ്യാമഹം പ്രേത്യ ഏവം ന സ്യാമിതി ന ച വിചികിത്സ അസ്തി ഏതസ്മിന്നർത്ഥേ കൃതുബല സംബന്ധേ സ തഥാ ഈശ്വരഭാവം പ്രതിബദ്ധതേ വിദ്വാൻ ഇത്യേതാഹ സ്മ ഉക്തവാൻ കില ശാണ്ഡില്യോ നാമ ഋഷി ശാണ്ഡില്യോ നാമ. എങ്ങനെയാണോ അവന്റെ സങ്കല്പം നേരത്തെ പറഞ്ഞ കൃതു അധ്യവസായം, അതനുസരിച്ച് അവന് പ്രാപ്തി ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുമ്പോൾ സഗുണ ബ്രഹ്മത്തെ ഉപാസിക്കുന്നവൻ ഈ ശരീരത്തിൽ നിന്ന് നിഷ്ക്രമിച്ച് ആ സഗുണ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. നിയന്ത്രണ ബ്രഹ്മത്തെയാണെങ്കിലോ ധ്യാനിക്കുന്നവൻ ഉത്ക്രമണം കൂടാതെ തന്നെ ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ മോക്ഷത്തെ പ്രാപിക്കുന്നു. ഇത് ശാണ്ഡില്യൻ എന്ന് പറയുന്ന ഋഷി ഉപദേശിച്ചതാണ്. ഋഷിയുടെ ആദരവിന് വേണ്ടി ഇതിന് ആവർത്തിച്ചിരിക്കുന്നു.
1: ഓം നമഃ ശിവായ. You are listening to shaivam.org radio, the 24/7 spiritual channel from shaivam.org. Om Namah Shivaya.

ബ്രഹ്മണസ്വാമയോഹവാമഹേ ആരോഹായുതാവസ്മാകൃതാവേക്ഷോരാത്രാതിഥാനോ സ്വാഗത്തേ അസ്തു സംസുദേവോമാന്ദ്രാവിന്ദ്രസത്വരോന്ദ്രാണി ജിഘ്രേ ഇന്ദ്രേഹി പുരസ്തം നിഷ്പ്രത്യേകൃത്രാണി ദീർഘസ്ഥേ അസ്വം കുശോ പ്രയക്ഷേ യജയമാനാ സംവാദേ അയന്തരിന്ദ്രോ ബാധിപോ ജേഹി പശ്ചന്ദ്രമാ

അശ്വാമതി പ്രഥമോ ഭോഗോ ഗച്ഛതി ശ്രേണശ്ചിമോദാഭിമേയസാഹിംഭവാപോയാഭിരാമേ ദാപോനുദേവീമുപാരം ദിവസ്ഥിരേവാപ്പശ്യം ദേവാരണ്യധാരണ പ്രണാമേ ദേവ പ്രണാമം ദിവയം ബ്രഹ്മ ഭക്തി

ജിഷേമദാരാജിതുഹം സംഹ്യസ്തോരാധരവധന ഇന്ദ്രാശുഖരവധന സോത്രിഡാമുദേ ഇന്ദ്രവിശേഷിനഹരേ സോമഹരാഹരവക്ഷത ഉപലക്ഷ്യം പുനർഭം അപരാംഖേനോദേശിവോദരമക്ഷര വിശ്വായൃഹ മാനവേക്ഷരക്ഷരാജിന്ദ്രക്ഷാദരക്ഷതോന്ദ്രഭംഗദം വിരോധേന്ദ്രാജന ഹരിംഭിഗോണേമേ സമസ്വാനം ശില്പം സോഹരി ദിവ്യം യഥാ ആയം വിളം തിഹര

0: ओम नमः शिवाय।
1: यू आर लिसनिंग टू शैवम डॉट ऑर्ग रेडियो, द 24/7 स्पिरिचुअल चैनल फ्रॉम शैवम डॉट ऑर्ग।
2: ओम नमः शिवाय। डियर लिसनर्स ऑफ शैवम.org, नाउ वी आर लिसनिंग टू ब्रह्मसूत्र इन मलयालम, प्रेजेंटेड बाय प्रोफेसर बालकृष्ण नायक। थैंक यू। ओम नमः शिवाय।
3: ബ്രഹ്മസൂത്രത്തിലെ ചതുസൂത്രികൾ. നിറഞ്ഞു നിൽക്കുന്ന വസ്തു നമ്മളതാണ് എങ്കിൽ ഇനിയിപ്പോ എന്താ പ്രത്യേകം കർമ്മം ചെയ്യാൻ? മറ്റു കർമ്മങ്ങളൊക്കെ നടക്കട്ടെ, ഒന്നും വേണ്ടെന്ന് വെക്കണ്ട. പക്ഷെ അതോടൊപ്പം ഇങ്ങനെ ഒരു വസ്തു ഇവിടെ ഉണ്ട്, ബോധവസ്തു നമ്മുടെയൊക്കെ ഉള്ളിൽ. ഞാൻ

ഇനി എന്താ ചെയ്യാനുള്ളത്? അതാണെന്നുള്ളത് ബോധ്യപ്പെടുക. അതിന് വിശേഷിച്ച് കർമ്മമൊന്നും ചെയ്യേണ്ടതില്ല. ഇന്ന് നമ്മൾ വന്നുകൂടിയിരിക്കുന്ന മറകൾ മാറ്റാനാണ് കർമ്മം, അല്ലാതെ വസ്തു കിട്ടാനല്ല. വളരെ സ്പഷ്ടമല്ലേ? ബ്രഹ്മം ഇരിക്കട്ടെ, ആകാശം നമ്മളൊക്കെ കാണുന്നുണ്ടല്ലോ. നമ്മൾ ഇന്ന് കാലത്തെ ചർച്ച ചെയ്തു, ആകാശം ബ്രഹ്മത്തെ മറയ്ക്കുന്ന അവ്യക്തമാണ്. ഈ ആകാശം പോലും ആദ്യം ബ്രഹ്മത്തിൽ മായയുണ്ടാക്കുന്ന കാഴ്ചയാണ് ആകാശം. ഈ ആകാശം പോലും ആദിയില്ലാത്തതും അന്തമില്ലാത്തതും നിശ്ചലവുമാണ്. ഈ ആകാശത്തിലാണ് മറ്റെല്ലാം ചലിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വായു ചലിക്കുന്നു. വായുവിന്റെ ഓരോ ചലനത്തിലും രണ്ടംശമുണ്ട്: നിശ്ചലമായ ആകാശം, വായുവിന്റെ ചലനം. ഇത് രണ്ടും കൂടെ എങ്ങനെ സാധിക്കും? നിശ്ചലമായ ആകാശമില്ലാത്ത ഒരു പോയിന്റുമില്ല. അതായത് ആകാശം പോലും നിശ്ചലമാണ്, അതില്ലാത്ത ഒരു പോയിന്റുമില്ല. അതിനകത്ത് ഈ കോലാഹലങ്ങളൊക്കെ നടക്കുന്നു. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ ചലനം, അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ ചലനം, അവിടെയൊക്കെ ആകാശം നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ഒരു ചലനവുമില്ലാത്ത ആകാശത്തിൽ വായു ഉൾപ്പെടെയുള്ള സകല പ്രപഞ്ചത്തിന്റെയും ഇളകി മറിഞ്ഞുള്ള ചലനം, അവിടെയൊക്കെ നിശ്ചലമായ ആകാശം, ഇതെങ്ങനെ നടക്കും? ചലനവും ചലനമില്ലായ്മയും ഒരുമിച്ച് സംഭവിക്കാൻ പറ്റുമോ? ആകാശത്തിന് പോലും ഇതാണ് സ്ഥിതിയെങ്കിൽ ആകാശത്തെപ്പോലും ഉള്ളെന്ന് ആക്കിത്തീർക്കുന്ന ബ്രഹ്മം, ഇത് വെറും ആകാശമല്ല. ഉപനിഷത്ത് നമ്മോട് പറയുന്നത് ചിദാകാശം, ബോധാകാശമാണ്, നിറഞ്ഞു നിൽക്കുന്നു ബോധം, ആനന്ദബോധം, നിശ്ചലബോധം. ആ ബോധമാണ് നമ്മുടെ ഓരോ ശരീരത്തിലും ഞാനുണ്ട് ഞാനുണ്ട് എന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബോധം. ഈ ബോധത്തെ രാഗദ്വേഷങ്ങൾ മാറ്റി ശുദ്ധീകരിച്ചാൽ ആ ബോധം ആകാശത്തിനും അപ്പുറം സർവത്ര നിറഞ്ഞ് നിശ്ചലമായി ആനന്ദമായി സ്ഥിതി ചെയ്യുന്നു എന്ന് നമുക്കാർക്കും അനുഭവിക്കാൻ പറ്റും എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. അപ്പോൾ ഉപനിഷത്ത് ബ്രഹ്മപ്രതിപാദകങ്ങളായി വിവരിക്കുന്ന വാക്യങ്ങളിൽ ബ്രഹ്മത്തിന് ഈ കർമ്മവുമായി യാതൊരു ബന്ധവുമില്ല. കർമ്മമുണ്ടെന്ന് തോന്നുന്നതോ തോന്നുന്നു, പക്ഷെ ഉണ്ടാവാൻ പറ്റില്ല. നിശ്ചലമായ ഒന്നിൽ ആലോചിച്ച് നോക്കുക, നിശ്ചലമായ ഒന്നിൽ എങ്ങനെ ചലനം സംഭവിക്കും? അതില്ലാത്ത ഒരു പോയിന്റ് ഇല്ല. അപ്പോൾ പിന്നെ ഉണ്ടെന്ന് തോന്നുന്നതോ? അതാണ് നമ്മുടെ ഋഷീശ്വരന്മാർ പറയുന്നത്, മരുഭൂമിയിൽ കാണൽ ജലം കാണും പോലെ തോന്നുന്നു, ഇല്ലാത്തതുണ്ടെന്ന് തോന്നുന്നു. സ്വപ്നം പോലെ, സ്വപ്നത്തിൽ ഒന്നുമില്ല, പക്ഷേ ഒരു പ്രപഞ്ചം മുഴുവൻ ഉണ്ടെന്ന് തോന്നുന്നു. എന്തെങ്കിലും വാസ്തവത്തിൽ ഉണ്ടോ? തോന്നുമ്പോൾ ഉള്ളതായി അനുഭവിക്കുകയും ചെയ്യുന്നു, ഉണരുമ്പോൾ ഒന്നുമില്ല, ഒന്നുമില്ല. സ്വപ്നം മാത്രം ഉദാഹരണമായി എടുത്താൽ മതി. ദേശകാലങ്ങൾ ഉൾപ്പെടെയെല്ലാം സ്വപ്നത്തിലുണ്ട്. അപ്പോ ഉപനിഷത്തുക്കൾ ബ്രഹ്മത്തെ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ആനന്ദം ഇടതുങ്ങുന്ന വസ്തുവായി നമ്മുടെ മുമ്പിൽ ബ്രഹ്മത്തെ അവതരിപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങൾ അതാണ്. ഇതങ്ങോട്ട് ഉറപ്പിച്ച് അനുഭവിക്കാൻ ശ്രമിക്കുക, മറ്റൊക്കെ നടന്നോട്ടെ, ബാക്കി എല്ലാ കർമ്മങ്ങളും തൽക്കാലം നടക്കട്ടെ. നടക്കട്ടെ എന്ന് പറഞ്ഞാൽ വെറുതെ അനുവദിക്കുകയല്ല, നിവർത്തിയില്ല. അതിൽ നിന്നും പിന്മാറാനൊന്നും നമുക്കാർക്കും പെട്ടെന്ന് എളുപ്പം സാധ്യമേ അല്ല. അപ്പൊ അതൊക്കെ നടക്കട്ടെ. അതൊക്കെ നടക്കുന്നതോടൊപ്പം ഒരു കാര്യം തീർച്ചയാണ്, എന്തെന്തൊക്കെ കർമ്മം ചെയ്താലും കർമ്മം ചെയ്ത് നേടുന്നതൊക്കെ നശ്വരം. തീർച്ചയാണ്, നമ്മൾ ഇനി എന്ത് വിശിഷ്ടകർമ്മം ചെയ്ത് എന്തൊക്കെ നേടിയാലും ശരീരം ഉൾപ്പെടെ എല്ലാം നശിക്കുന്നു. അവിടെ കർമ്മം നമ്മെ എങ്ങനെ നമ്മുടെ ജീവിതത്തെ
പരമമായ

0: ധന്യതയിലെത്തിപ്പിക്കും എന്നുവെച്ച് കർമ്മം വേണ്ടെന്നല്ല, അത് നടക്കട്ടെ. പക്ഷേ നമ്മുടെ ജീവിതം പരമമായ ധന്യതയിലെത്താൻ ചലിക്കാത്ത നിശ്ചലമായ സ്ഥിരമായ ഒരു സ്വരൂപം നമുക്ക് തന്നെ ഉണ്ട്. പുറത്തുപോയി അന്വേഷിക്കേണ്ട, നമുക്ക് തന്നെ ഉണ്ട്. രാഗദ്വേഷങ്ങളെയും മാറ്റി ഈ ഉപനിഷത് വാക്യങ്ങളെ മുൻനിർത്തി നാം തന്നെ ആയിരിക്കുന്ന ആ സത്യത്തെ അനുഭവിക്കാൻ കൂടി ശ്രമിക്കുക. ഭേദചിന്തയും രാഗദ്വേഷവും ഒഴിവാക്കിയാൽ നമുക്കതാർക്കും അനുഭവിക്കാം. ഇതാണ് ഉപനിഷത്തുകൾ പറയുന്നത്. കഠോപനിഷത്ത് തന്നെ ഭാഷ്യത്തിൽ ഈ കഠോപനിഷത് മന്ത്രങ്ങളൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. നൈവേദസ്തന്ത ചോദിക്കുക, അന്യത്ര ധർമാ അന്യത്രാധർമാ അന്യത്ര അസ്മാത് കൃതാകൃത അന്യത്ര ഭൂതാബ്ജഭവ്യാച്ച എത്തത് പശ്യസി തദ്വദ. അലയോ യമധർമ്മൻ അൻധർമ്മത്തിനപ്പുറം അധർമ്മത്തിനപ്പുറം ച ധർമ്മോ അധർമ്മമൊക്കെ കർമ്മമാണ്. അതിനൊക്കെ അപ്പുറം കൃതാകൃത ചെയ്തതിനും ചെയ്യാത്തതിനും ഒക്കെ അപ്പുറം ഭൂതാബ്ജ ഭവ്യാച്ച കഴിഞ്ഞതും വരാൻ പോകുന്നതിനുമൊക്കെ അപ്പുറം വെച്ചാൽ ഒരു നാശവുമില്ലാത്ത, കർമ്മവുമായി ഒരു ബന്ധവുമില്ലാത്ത എന്തെങ്കിലും സത്യത്തെ അല്ലയോ യമധർമ്മൻ അത് കാണുന്നുണ്ടോ? കാണുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു തരും. അതാണ് പിന്നെ ഉപനിഷത്ത് പറഞ്ഞു കൊടുക്കുന്നത്. വീണ്ടും കഠോപനിഷത്ത് എന്ന് പറയുന്നു, അശരീരം ശരീരേഷു അനവസ്ഥേഷ്വവസ്ഥിതം മഹാന്തം വിഭമാത്മാനം മത്വാധീരോ എന്ന ശോചത്തി. ശരീരങ്ങളിലെല്ലാം ശരീരമില്ലാതെ അസ്ഥിരങ്ങളിലെല്ലാം സ്ഥിരമായി അനവസ്ഥേഷ്വവ മഹാന്തം എങ്ങും നിറഞ്ഞ് വിഭും സർവവുമായി കാണപ്പെടുന്ന ആ സത്യം, ആ സത്യത്തെ വിചാരം ചെയ്തറിഞ്ഞത് മഹാന്തം വിഭമാത്മാനം മത്വ ധീരോ. ധീരൻ ദുഃഖിക്കുന്നില്ല. കർമ്മമൊക്കെ നടത്തുന്നു, അതിന്റെ ഫലങ്ങൾ വരുന്നു. ചിലപ്പോൾ ഇഷ്ടമാവാം, ചിലപ്പോൾ അനിഷ്ടമാവാം. പക്ഷെ അതൊക്കെ താൽക്കാലികം. ഇല്ലാത്തത് താൽക്കാലികം എന്ന് വെച്ചാൽ അനുഭവിക്കുമ്പോഴും ഇല്ലാത്തത്. അനുഭവിക്കുന്നതില്ലാത്തതാവാൻ പറ്റുമോ? അതല്ലേ സ്വപ്നത്തിന്റെ കാര്യം. നേരത്തെ പറഞ്ഞില്ലേ എല്ലാം അനുഭവിക്കുന്നതല്ലേ? അവിടെ വല്ലതും ഉണ്ടോ? മഹാന്തം വിഭുമാത്മാനം മത്വാധീരോ നശോചത്തി എന്നല്ല ഉപനിഷത്ത് വീണ്ടും പറയുന്നു. ഈ പരമാത്മസത്വത്തെ സത്യത്തെ നിങ്ങൾ അനുഭവിച്ചാൽ ഭിദ്യതേ ഹൃദയഗ്രന്ഥി, ഹൃദയത്തിന്റെ എല്ലാ കെട്ടുകളും ചിന്നി ചിതറിപ്പോകുന്നു. ഞാൻ എന്റേത് എന്നിങ്ങനെയുള്ള കെട്ടുകൾ, ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവ സംശയാഹ, എല്ലാ സംശയവും തീരുന്നു. ക്ഷിയന്തേ തസ്യ കർമ്മാണി, അങ്ങനെയുള്ള അവന്റെ കർമ്മങ്ങളെല്ലാം തീരുന്നു, ക്ഷയിക്കുന്നു. ക്ഷിയന്തേ തസ്യ കർമ്മാണി തസ്മിൻ ദൃഷ്ടയെ പരാവരെ, ആ പരമസത്യത്തെ കാണാൻ കഴിഞ്ഞാൽ, കാണാൻ കഴിയാൻ അത് ഇങ്ങനെ പറ്റും. അതല്ലേ നിങ്ങളാ സത്യമാണ്. ഞാൻ എന്നനുഭവിക്കുന്നത് ആ സത്യമാണ്. അതിനെ രാഗദ്വേഷം മറമാറ്റു, അത്രയേ ഉള്ളൂ. ആ സത്യത്തിൽ പുതുതായിട്ടൊന്നും കൂട്ടിച്ചേർക്കാനില്ല. അതെന്നും നിറഞ്ഞു നിൽക്കുന്നു. കർമ്മവുമായി അതിനൊരു ബന്ധവുമില്ല. പിന്നെ ഈ രാഗദ്വേഷം മറമാറ്റുന്നത് അതിനെ പുതുക്കിയെടുക്കാനൊന്നുമല്ല, മറമാറ്റാനാണ് നമ്മോട് ആവശ്യപ്പെടുന്നത്. അല്ലാതെ ആ പരമസത്യത്വവുമായി ഒരു കർമ്മത്തിനും ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് കർമ്മകാണ്ഡവേദഭാഗം ശീലിക്കുന്നവർ കർമ്മവുമായി ബന്ധപ്പെടാത്ത എല്ലാം അനർത്ഥമാണ് എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. ബ്രഹ്മത്തിന് കർമ്മവുമായി ഒരു ബന്ധവുമില്ല. തത്വസമന്വയാത് എന്നാണ് നാലാം സൂത്രം. അത് ഉപനിഷത്തിലെ ഏത് വാക്യം പരിശോധിച്ചാലും നമുക്ക് പിടികിട്ടും. ഉപനിഷത്തിലൊക്കെ മാത്രമേ ഉള്ളൂ, ഭാഗവതം വായിച്ചു നോക്കിയാൽ പിടികിട്ടും. ഭാഗവതം ഭക്തിയാണ്, അതാണ് ഇതാണ് എന്നൊക്കെയല്ലേ നമ്മൾ പറയാറ്. ഭാഗവതം ബ്രഹ്മദർശനത്തെക്കുറിച്ച് അതിന്റെ ആദ്യ ഭാഗത്ത് തന്നെ വിവരിക്കുന്നുണ്ട്. ആ ബ്രഹ്മത്തെ ദർശിച്ചാൽ അത് അനുഭവപ്പെടുത്തിയാൽ എന്താ അത് നിശ്ചലം. നതത്ര കാലോ, അവിടെ കാലമില്ല. നതത്ര കാലോ ദിവിശേഷം പരപ്രഭു, ദേവന്മാരുടെ എല്ലാം പരമപ്രഭുവായ കാലം അവിടെയില്ല. നതത്ര ദേവാഹ ജഗതാം യതീശിരേ, ജഗത്തിന്റെ ഒക്കെ രക്ഷാകർത്താക്കളായ ദേവന്മാർ അവിടെയില്ല, ആ പരമസത്യത്തിലില്ല. എന്നുവെച്ചാൽ ദേവന്മാരും കാലവും ഒക്കെ കർമ്മത്തിന്റെ ഉത്പന്നങ്ങളാണ്. ദേവന്മാരൊക്കെ കർമ്മവുമായി ഈ ബ്രഹ്മതത്വത്തിന് യാതൊരു ബന്ധവുമില്ല. നതത്ര ദേവാ ജഗതാം യീശിരേ, നതത്ര സത്വം നരജസ്തമശ്ച, മായയുടെ സത്വരജസ്തമോ ഗുണങ്ങൾ അവിടെ ഉണ്ട്? ഇല്ലേ ഇല്ല. മായയുടെ പൊടി പോലും അവിടെ ഇല്ല. അത് കാണാത്തവർക്ക് ഉണ്ടെന്ന് തോന്നും, കണ്ടുകഴിഞ്ഞവർക്ക് ഇതൊന്നും അവിടെ ഇല്ല. നയത്ര സത്വം നരജസ്തമശ്ച, നവൈ വികാരോ മനസ്സില്ല. ന മഹാൻ, നമ്മളിന്ന് കാലത്തെ ചർച്ച ചെയ്ത മഹാനാത്മാ കോസ്മിക് എനർജി അവിടെ ഇല്ല. പ്രാണൻ, പ്രാണസ്പന്ദനമൊന്നും അവിടെ ഇല്ല. പ്രാണസ്പന്ദനം പോലും ഇല്ലാത്ത ഇടമാണ് നമ്മുടെ ഒക്കെ യഥാർത്ഥ രൂപം. തൽക്കാലം അത് മായ കൊണ്ട് ഇളകി മറിയുന്നതായി തോന്നുന്നു. പരമാർത്ഥത്തിൽ ഇത്ര ഗംഭീരമായ ഒരു സത്യവസ്തു നമ്മളൊക്കെ ആയിരിക്കവേ അത് അന്വേഷിക്കാൻ പോലും ഒരു ശ്രമം നടക്കുന്നില്ലെങ്കിൽ ജീവിതം ഒരിക്കലും ധന്യമാവില്ല. കർമ്മമൊക്കെ ചെയ്യാം, പക്ഷെ ഒരു കർമ്മവും കർമ്മം കൊണ്ടുണ്ടാക്കിയെടുക്കുന്ന എന്തും നശ്വരമാണ്. സ്വർഗം പോലും നശ്വരമാണ്. കർമ്മം കൊണ്ടുണ്ടാക്കുന്ന എന്തും നശിച്ചു പോകും. ഉണ്ടാക്കിയെടുക്കുന്ന സമയം മുതൽ ജീർണിക്കും, നശിക്കും. ഇതാണ് കർമ്മത്തിന്റെയും കർമ്മം കൊണ്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുടെയും സ്ഥിതി. അതെന്തുമാകട്ടെ, നമ്മുടെ ശരീരം ഉൾപ്പെടെ എല്ലാം നശിക്കും. പിന്നെ എന്താ ബാക്കി നിൽക്കുക? അപ്പോ നശിക്കാത്ത ആനന്ദസ്വരൂപമായ ഒരു വസ്തു ഈ ശരീരത്തിൽ ഇരിക്കുന്നു. അശരീരം ശരീരേഷു, ശരീരമില്ലാതെ ഇരിക്കുന്നു. അതാണ് അഖണ്ഡബോധം, ആനന്ദബോധം. ഈ ആകാശത്തിന്റെ പോലും ഉറവിടമായി സ്ഥിതി ചെയ്യുന്ന സർവവ്യാപിയായ ബോധം, ശാസ്ത്രസത്യം. ആ ബോധത്തിൽ ഇളകിമറിയുന്ന ഈ കർമ്മം, അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ കർമ്മം വെറും ഭ്രമം എന്നാണ് കൃഷ്ണൻ ഉദ്ധവരോട് പറയുന്നത്. ഭാഗവതത്തിൽ ഉദ്ധവർക്ക് ഉപദേശം ചെയ്യുന്നുണ്ടല്ലോ ഏകാദശം. പുംസോ അയുക്തസ്യ നാനാർത്ഥോ ഭ്രമ. ഉദ്ധവരെ, സത്യം കാണാത്ത പുരുഷൻ പലത് കാണുന്നുണ്ടെങ്കിൽ വെറും ഭ്രമം, എന്താണെന്ന് ആർക്കും നിശ്ചയമല്ല. നമ്മളൊക്കെ ഇത്രയും നാൾ ജീവിച്ചല്ലോ, ജനിച്ചു, എന്തൊക്കെയോ ചെയ്യുന്നു, നല്ലത് നടക്കട്ടെ, ഒന്നും വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ ജനിച്ചു, എന്തിനു ജനിച്ചു, ആര് ജനിച്ചു, വല്ല പിടിയുമുണ്ടോ? അന്ന് മുതൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു, അതിനും ഇതിനും ഒക്കെയായി ഒക്കെ നടക്കട്ടെ, പക്ഷെ എന്തിനെന്ന് നിശ്ചയമുണ്ടോ? പരമാർത്ഥം പറഞ്ഞാൽ അവസാനം എന്തിനാ? മരിക്കാൻ, ഈ ശരീരം ഉപേക്ഷിക്കാൻ. ശരീരം ഉപേക്ഷിക്കുന്നതോടുകൂടി ചെയ്തതൊക്കെ എന്തായി? ഒന്നുമില്ല, ഒന്നിനും ഒരു പ്രയോജനമില്ല. അപ്പം ഉപനിഷത്ത് ആവശ്യപ്പെടുന്നത് മറ്റൊന്നും ചെയ്യണ്ട, ഇത്തരം കർമ്മങ്ങളൊന്നുമായി ഒരു ബന്ധവുമില്ലാത്ത, ഒരിക്കലും ജനിച്ചിട്ടില്ലാത്ത, ജീർണിക്കാത്ത, നശിക്കാത്ത, അജവും നിത്യവും ശാശ്വതവും ഗീത പറയുന്ന അജോ നിത്യ ശാശ്വതവയം പുരാണോ, അങ്ങനെ ഒരു വസ്തുവാണ് നിങ്ങൾ. വസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ടെന്നല്ല, ഉള്ളത് നിങ്ങളെന്ന് പറഞ്ഞാൽ ശരീരമല്ലല്ലോ. അപ്പൊ ജഡത്തിനുള്ളിൽ ആ വസ്തു ഉണ്ടെന്നല്ല, അങ്ങനെ ഒരു വസ്തുവാണ് നിങ്ങൾ. നിറഞ്ഞു നിൽക്കുന്നു സർവത്ര, സർവവും നിങ്ങളാണ്. ഈ കാണുന്ന സർവവും അനന്തകോടി ബ്രഹ്മാണ്ടം നിങ്ങളാണ്. ഗീത തന്നെ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ആ സത്യത്തെ കണ്ടെത്തിയാൽ സർവത്ര അത് നിറഞ്ഞു നിൽക്കുന്നു. നാം നിമിഷം ബോധ്യപ്പെടും. യഥാ ഭൂതഗതഭാവം ഏകസ്തമനുപശ്യതി തതയേകച വിസ്താരം ബ്രഹ്മ സമ്പദ്യത്തെ ഗീത. യഥാ ഭൂതപൃഥഭാവം, നിങ്ങൾക്കിപ്പോ തോന്നും ആ ബോധവസ്തു അമീബയിലും എന്നിലും സൂര്യനിലും ഒക്കെ പ്രത്യേകം പ്രത്യേകം നിൽക്കുകയാണെന്ന് തോന്നും. എന്തുകൊണ്ട് തോന്നുന്നു? രാഗദ്വേഷം മറ, ശരീരത്തിന്റെ മറ. അല്ലാതെ ആ വസ്തു അങ്ങനെ ഓരോരുത്തരിലും ഭിന്നിച്ച് ഭിന്നിച്ച് നിൽക്കുന്നത് കൊണ്ടല്ല, മറകൊണ്ട് അങ്ങനെ തോന്നുന്നു. അങ്ങനെയുള്ള ആ സത്യത്തെ രാഗദ്വേഷങ്ങൾ മാറ്റി നിങ്ങളുടെ ഉള്ളിൽ സാക്ഷാത്കരിക്കുകയാണെങ്കിൽ യഥാഭൂതപൃഥഭാവം ഏകസ്ഥമനുപശ്യതി, ഒരിടത്ത് അതിനെ നിങ്ങൾക്ക് ശുദ്ധമായി കണ്ടെത്താൻ കഴിയുമെങ്കിൽ തതയേവച വിസ്താരം ബ്രഹ്മസമ്പദ്യത്തെ, അവിടിരുന്നുള്ള വസ്തു വിസ്താരം സമ്പദ്യത്തെ അങ്ങനെ പെരുകും. ഏതുപോലെ മഹാബലിയുടെ മുമ്പിൽ മൂന്നടി മണ്ണ് അളക്കാനെത്തിയ വാമനൻ പെരുകിയ ഭാഗവതങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക. പെരുകി പെരുകി ഇവിടെ മൂന്ന് ലോകങ്ങളും നിറയുകയാണ്. അങ്ങനെ ഒരു സത്യം ആണ് നമ്മളൊക്കെ. നമ്മളൊക്കെ അങ്ങനെ ഒരു സത്യമാണ്. അതിനൊരു ശ്രമം, ശ്രമം എന്ന് വെച്ചാൽ എങ്ങനെ സാർ? അത് വലിയ ബദ്ധപ്പാടല്ലേ? ബദ്ധപ്പാടാണെങ്കിലാണ് ഭേദചിന്തയും രാഗദ്വേഷവും പോണം. ഈ പരമമായ സത്യത്തിൽ മായയുണ്ടാക്കുന്ന വെറും ഭ്രമമാണ് ഭേദചിന്തയും രാഗദ്വേഷവും. ഭേദദൃഷ്ടി അവിദ്യ സർവഥ താം വിസർജയേ, ഞാൻ വേറെ, നീ വേറെ, ജാതി വേറെ, മതം വേറെ, മറ്റത് വേറെ, മറിച്ചത് വേറെ, ഇങ്ങനെയുള്ള ഈ ഭ്രമം അതാണ് അവിദ്യ. ഭേദദൃഷ്ടി അവിദ്യ സർവഥ, വാസിഷ്ഠം പറയുന്നത് സർവഥ താം വിസർജയേ, എന്ത് വില കൊടുത്തും ഉള്ളിൽ ഭേദദൃഷ്ടി ഉപേക്ഷിക്കൂ. നേരമ്പളെത്താ നമ്മളെന്താ? ഈ ഞാൻ വേറെ, അവൻ വേറെ, അസൂയ, കോപം, കാമം, ക്രോധം. അതുകൊണ്ടാണ് കൃഷ്ണനും ഒക്കെ ആദ്യമേ ഗീതയിൽ പറയുന്നത്, കാമവും ക്രോധവുമാണ് അർജുന നിന്റെ ശത്രുക്കൾ. ഈ ഭേദ ചിന്ത കൊണ്ട് വന്നു ചേരുന്നതാണ്. കാമയേഷ ക്രോധയേഷ രജോഗുണസമുദ്ഭവ മഹാശനോ മഹാപാത്മ വിധ്യേന മിഷ വൈരിണം. എടോ അർജുന, ഭീഷ്മരും ദ്രോണരും ഒന്നുമല്ല നിന്റെ ശത്രുക്കൾ. പിന്നെയോ, കാമവും ക്രോധവും രജോഗുണപ്രധാനമായ ഭേദചിന്ത കടുപ്പിച്ചു നിൽക്കുന്ന കാമക്രോധങ്ങളാണ് നിന്റെ ശത്രുക്കൾ. മഹാശനോ എത്ര ഭക്ഷിച്ചാലും മതിയാവില്ല, കാമത്തിന് എന്തുമാത്രം അനുഭവിച്ചാലും മതിയാവില്ല, കോപത്തിനും മതിയാവില്ല. പ്രതികാരചിന്ത, പ്രതികാരചിന്ത. മഹാഭാരത യുദ്ധം തന്നെ ആ പ്രതികാരചിന്തയുടെ ദുരന്ത ഫലമാണ്. ഇന്ന് കാണുന്ന യുദ്ധങ്ങളൊക്കെ അതിന്റെ ദുരന്ത ഫലമാണ്. അങ്ങനെ ഈ കാമവും ക്രോധവും മഹാശനോ മഹാപാത്മ വിധ്യേനമിഹ വൈരിണം, ഇതാണ് നിന്റെ ശത്രുക്കൾ. അപ്പൊ നമുക്ക് ഈ സത്യത്തെ അനുഭവിക്കാൻ കഴിയുമോ? ഈ കാമക്രോധങ്ങളെ ഒന്ന് കുറച്ചു കൊണ്ടുവരാൻ കഴിയുമോ? ചോദ്യം അതാണ്. അല്ലാതെ സത്യത്തെ അനുഭവിക്കാൻ കഴിയുമെന്നല്ല. നമ്മളിപ്പോ തന്നെ അസത്യമാണ്, ഇനി അത് അനുശേഷിച്ച് അനുഭവിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരൊറ്റ ചോദ്യം ചോദിക്കൂ, കാമക്രോധങ്ങളെ എനിക്ക് കുറേശ്ശെ കുറച്ചുകൊണ്ടുവരാൻ കഴിയുമോ? അല്ല, കഴിയുമല്ലോ. എന്താ കാര്യം? ഒക്കെ ഈശ്വരമയമാണ് ഈ ജഗത്ത്. ഈ പലത് കാണുന്നത് വെറും ഭ്രമം. അതിൽ പെടാതിരുന്നാൽ ഒക്കെ ഈശ്വരമയമാണ്, ഈശാവാസ്യം, മറ്റൊക്കെ നടക്കട്ടെ, ഒന്നും നടക്കാതിരിക്കണ്ട. ആചാരങ്ങളും അത് ഇതൊക്കെ നിശ്ചയമായിട്ട് നടക്കട്ടെ, അതിന് തടസ്സമില്ലല്ലോ. യുദ്ധം നടക്കട്ടെ, അടുക്കളയിൽ പാചകം നടക്കട്ടെ, കൃഷി നടക്കട്ടെ, ഇതൊക്കെ ആരെങ്കിലും വേണ്ടെന്ന് പറയുമോ? പക്ഷെ അപ്പോഴൊക്കെ ഈ ഭിന്ന ചിന്തകൾ വെറും ഭ്രമമാണ്, ഇതൊക്കെ ഒരേ ഈശ്വരതത്വം, ഈശാവാസ്യമിതം സർവം, യത്കിഞ്ച ജഗത്യം ജഗത് എന്നോർമ്മിച്ച് കാമവും ക്രോധവും കുറയ്ക്കാനൊക്കെ. ഇതാണ് കൃഷ്ണൻ ചോദിക്കുന്നത് അർജുനനോട്. യുദ്ധം ചെയ്യുന്നത് വലിയൊരു പ്രശ്നമല്ലടോ, നിനക്ക് ഈ ഭീഷ്മരോടും അവരോടും ഒക്കെയുള്ള കാമക്രോധങ്ങളെ കുറേശെങ്കിലും കുറച്ചുകൊണ്ടുവരാൻ പറ്റുമോ? വിദ്ധേന മിക വൈരിണം എന്റെ പ്രധാന ശത്രു ഈ കാമക്രോധങ്ങളാണ്. അപ്പോൾ ഇതിനാണ് ഉപനിഷത്ത് കർമ്മവുമായി യാതൊരു ബന്ധവുമില്ല, നമ്മളതാണ്. പിന്നെ ഈ എന്താ ചിന്തിക്കണമെന്ന് പറയുന്നത് ഈ സത്യത്തെ ഉണ്ടാക്കിയെടുക്കാനല്ല, അതുണ്ടാക്കിയെടുക്കേണ്ട വസ്തുവല്ല, നിങ്ങളതാണ്. പിന്നെന്താ ചിന്തിക്കുന്നത്? കാമത്തെ ഒഴിവാക്കാൻ ചിന്തിക്കണം, അത് സത്യവുമായിട്ട് ഒരു ബന്ധവുമില്ല, അത് മറച്ചിരിക്കുന്നു. സൂര്യബിംബത്തെ മറയ്ക്കുന്ന മേഘഖണ്ഡം, സൂര്യന് ഈ മേഘഖണ്ഡവുമായി ഒരു ബന്ധവുമില്ല. ഇപ്പുറത്ത് നിൽക്കുന്നവർക്ക് ആ മേഘം മറച്ചിരിക്കുന്നു എന്ന് തോന്നുന്നെങ്കിൽ അതിന് മാറ്റണം, അതിന് സൂര്യനുമായി എന്താ ബന്ധം? അതുപോലെ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മതത്വത്തിന് കർമ്മവുമായി യാതൊരു ബന്ധവുമില്ല, കർമ്മം അതിൽ ഉണ്ടായിട്ടില്ല, ഉണ്ടാകാനൊക്കില്ല, അത് നിറഞ്ഞ് തിങ്ങി നിൽക്കുകയാണ്. ഉണ്ടായെന്ന് തോന്നുന്നതാണ് ഭേദചിന്ത, അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് കാമം, ക്രോധം, രാഗം, ദ്വേഷം ഇതൊക്കെ. അപ്പോ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് പകരം ഇന്നു മുതൽ ഈ ചോദ്യം ചോദിക്കുക, ഈ കാമക്രോധങ്ങളെ ഒന്ന് കുറേശ്ശെ പെട്ടെന്ന് വേണ്ട. എത്ര പേരെന്നോട് ഒന്ന് പറയുന്നു സാറിന്റെ ഈ പ്രസവം കേട്ട് പണ്ടൊക്കെ എനിക്ക് വീട്ടിൽ വലിയ കോപമായിരുന്നു, സാർ ഇപ്പൊ എന്തൊരു സുഖം, എന്റെ ദേഷ്യം വളരെ മാറിയിരിക്കുന്നു. പണ്ടൊക്കെ എനിക്ക് നേരം വെളുത്ത ദേഷ്യം തന്നെ, ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ അറിയാതെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് വരും, പക്ഷെ ഉടൻ തന്നെ സാറ് പറയുന്നത് എനിക്ക് ഓർമ്മ വരും. ഈ കാമൻ സാറ് പറയുന്നത് എന്നുവെച്ചാൽ കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത് ഓർമ്മ വരും. ഈ കാമവും ക്രോധവുമാണ് നിങ്ങളുടെ സത്യസ്വരൂപത്തെ മറച്ചിരിക്കുന്നത്, നിങ്ങളുടെ ആനന്ദത്തെ മറച്ചിരിക്കുന്നത് എന്നെനിക്ക് ഓർമ്മ വരും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അതൊക്കെ മാറ്റും. ഇപ്പൊ അത് പരിശീലിച്ചതിൽ വീട്ടിൽ എന്തൊരു ശാന്തി എന്നൊരു ബ്രഹ്മ അനുഭവമൊക്കെ പിന്നെ ആവട്ടെ, അത് നമുക്ക് കുറച്ചാവാം. ഈ ചോദ്യം ചോദിക്കുക ഇന്ന് മുതൽ, അല്ലെങ്കിൽ എന്തൊക്കെ കേട്ടതുകൊണ്ടും എന്താചാരം അനുഷ്ഠിച്ചതുകൊണ്ടും കാര്യമായ ഒരു ഫലവുമില്ലേ, ആ അനുഷ്ഠിക്കലിൽ തന്നെ കോപവും കാമവും കടന്നുകൂടും, അത് ആകെ കുടുംബത്തിന്റെ സ്വസ്ഥത മുഴുവൻ നഷ്ടമാക്കും. അതൊക്കെ അനുഷ്ഠിക്കവേ ഒന്നും വേണ്ട നോക്കണ്ട, കാമവും ക്രോധവും, അതായത് രാഗവും ദ്വേഷവും, രാഗത്തിന്റെ ശക്തിമത്തായ ഭാവമാണ് കാമം, ദ്വേഷത്തിന്റെ ശക്തി കൂടിയ ഭാവമാണ് ക്രോധം, ഇതിനൊക്കെ ദിവസം പ്രതി കോപം വരുമ്പോൾ ആരോടാ കോപിക്കുക? ഉപനിഷത്ത് പറഞ്ഞിരിക്കുന്നു ഇവിടെ ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ കോപിക്കുന്നത് എന്നോടാണ്, എനിക്ക് എന്നെ ഒരിക്കലും തെളിച്ചെടുക്കാൻ സാധിക്കില്ല. ഞാൻ എന്നോടെപ്പോഴും കോപിച്ചുകൊണ്ടിരുന്ന മറ്റുള്ളവരൊക്കെ ഞാൻ തന്നെ, ഒരേ ഈശ്വര തത്വം. അതുപോലെ വലിയ കാമങ്ങൾ എന്തായത്, ഭഗവാൻ അനുവദിക്കുന്നതൊക്കെ നമുക്ക് അനുഭവിക്കാം, പക്ഷെ ബന്ധപ്പെട്ട് കാമത്തിനു വേണ്ടി മോഹബദ്ധനായി അലഞ്ഞു തിരിഞ്ഞാൽ ആകെ ഒരു ഈശ്വരതത്വം, മറ്റെല്ലാം ഒരു ഭ്രമം. എന്തിനാണ് ഈ അലഞ്ഞു തിരിയൽ? ആവശ്യത്തിനൊക്കെ ഉണ്ടല്ലോ, കൃത്യം അനുഭവിച്ചുകൊണ്ട് ന്യായമായി ചെയ്യാനുള്ളതൊക്കെ ചെയ്യാം, കർമ്മമൊന്നും ചെയ്യേണ്ടെന്നല്ല. മോഹബദ്ധനായി വേണ്ടാത്തടത്തൊക്കെ ചെന്ന് വേണ്ടാത്തതൊക്കെ ചെയ്ത് ഭഗവാൻ അനുഗ്രഹിച്ചതെന്ന സുഖകരമായ ജീവിതത്തെ ദുഃഖപൂർണമാക്കി മാറ്റുന്ന ഏർപ്പാടാണിപ്പോ ഇവിടെ കാണുന്നത്. അതുകൊണ്ട് ഉപനിഷത്തുക്കൾ കർമ്മവുമായി ഒരു ബന്ധവുമില്ലാത്ത ബ്രഹ്മത്തെ, ആനന്ദസ്വരൂപത്തെ നമ്മുടെ മുമ്പിൽ അവയുടെ വാക്യങ്ങളിൽ കൂടി ആവർത്തിച്ച് അവതരിപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങളതാണ്, തത്വമസി തത്വമസി തത്വമസി. ചാന്തോക്യ ഉപനിഷത്ത് 6-ാം അധ്യായത്തിൽ 9 പ്രാവശ്യം ആവർത്തിച്ച് അച്ഛൻ മകനുപദേശിക്കുന്ന വാക്യമാണ്, കുഞ്ഞെ അത് നീയാണ്, അത് നീയാണ്, നീ ഇനിയിപ്പോ അതിനുവേണ്ടി ഒന്നും ചെയ്യണ്ട, നിന്നിൽ കടന്നുകൂടിയിട്ടുള്ള അഴുക്കൊന്ന് മാറ്റൂ, നീ അതാണ്, തെളിഞ്ഞു വരും. ഇതാണ് തത്വസമന്വയ ഉപനിഷത് വാക്യങ്ങളെല്ലാം ആ ബ്രഹ്മം സർവജ്ഞവും സർവവ്യാപിയും ആനന്ദസ്വരൂപവുമാണെന്ന് പ്രതിപാദിക്കുന്നതായി നമുക്ക് സമന്വയിപ്പിക്കാൻ കഴിയും. എന്നാണ് തത്വസമന്വയ എന്ന നാലാം സൂത്രത്തിന്റെ ചുരുക്കം. ഇനി രണ്ടു ദിവസം കൂടെ ബ്രഹ്മസൂത്രമുണ്ട്. ഈ സൂത്രത്തെ ആസ്പദമാക്കി ഭാഷ്യത്തിൽ വളരെ വിശദമായ ചർച്ചയാണ്. അടുത്ത രണ്ട് ദിവസവും കൂടി നമ്മൾ ഇക്കാര്യം തന്നെ, വെച്ചാൽ കർമ്മവുമായി ഈ ബ്രഹ്മതത്വത്തിന് യാതൊരു ബന്ധവുമില്ല, കർമ്മം ഭ്രമമാണ്, കർമ്മമുണ്ടാക്കിത്തരുന്ന ഒരു കാര്യവും സ്ഥിരമല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ സുഖിപ്പിക്കുകയുമില്ല, അതുകൊണ്ട് കർമ്മം വേണ്ടെന്ന് വെക്കണ്ട, സ്ഥിരമായതുകൂടി നേടാൻ പറ്റിയ കാര്യങ്ങൾ കൂടി ചെയ്യുക, അത്രയേ ഉള്ളൂ, കൂട്ടിച്ചേർക്കുക. ഇന്ന് നടത്തുന്ന ഒന്നും വേണ്ടെന്ന് വെക്കണ്ട, കൃഷ്ണന്റെ വാചകത്തിൽ പറഞ്ഞാൽ മഹാപാപം പോലും വേണ്ടെന്ന് വെക്കണ്ട, എന്നുവെച്ചാൽ ഉടനെ വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. ഒരാൾ പാപം ചെയ്ത് ശീലിച്ചെങ്കിൽ അവൻ അത് ചെയ്തുകൊണ്ടിരിക്കും. കുഞ്ഞെ, നീ ഈ സത്യം കൂടെ കൂട്ടിച്ചേർക്കൂ, നീ അതിവേഗം ശുദ്ധനായിത്തീരും എന്ന് ഗീത ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു. നമ്മുടെ ഇപ്പോൾ നടക്കുന്ന എല്ലാം നടക്കട്ടെ, വേദാന്തം ഒരിക്കലും, ഗീത ഒരിക്കലും അത് മാറ്റിമറിക്കണമെന്ന് പറയുന്നില്ല, കൂട്ടിച്ചേർക്കും. ഈ കാമക്രോധങ്ങളെ വ്യക്തി സത്യം അനുഭവിക്കാനുള്ള പ്രക്രിയ കൂടി കൂട്ടിച്ചേർക്കൂ. അത് ബലവത്തായി വരുംതോറും മാറേണ്ടതൊക്കെ തനിയെ മാറിക്കൊള്ളും, ഒക്കെ തനിയെ മാറിക്കൊള്ളും, സംശയം വേണ്ട. അതിന് ജഗദീശ്വരൻ നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: ഓം നമശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ഷൈം ഡോട്ട് ഓൾ, ദ നെക്സ്റ്റ് പ്രോഗ്രാം ഇസ് ചാണ്ഡോഗ്യ ഉപനിഷത്, സ്പിരിച്വൽ ഡിസ്കോഴ്സ് ഇൻ മലയാളം, പ്രസന്റഡ് ബൈ കൈവല്യാനന്ദ സ്വാമികൾ. താങ്ക് യു. ഓം നമശിവായ.
2: ഇവിടെ നായ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇന്ന് വലിയ കൊട്ടാരങ്ങളിലൊക്കെ വളരുന്ന നായല്ല, അതൊക്കെ പുണ്യജന്മം കൊണ്ട് ജനിച്ചത്. പഴയകാലത്ത് അമേദ്യവും മറ്റും ഭക്ഷിച്ച് തെരുവിലൊക്കെ നടക്കുന്ന നായ്, അതുപോലെ സൂകരയും പന്നി കഷ്ടമായ ജീവിതത്തെ നയിക്കുന്നത്, മനുഷ്യനെക്കാളും പുണ്യഫലമായി ജീവിക്കുന്ന നായ്ക്കളൊക്കെ ഉണ്ട്. അപ്പൊ അത് ഉദ്ദേശിച്ചല്ല പറയുന്നത്. പന്നിയായി ജനിക്കാം, ചണ്ടാള യുവനിമ, ചണ്ടാളെന്ന് പറയുന്നത് ഇവിടെ നായയെയും പന്നിയെയും കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് ചണ്ടാളിനെ കുറിച്ച് പറഞ്ഞത്. അതിനേക്കാളും മോശമാണ് ചണ്ടാളൻ. എന്തുകൊണ്ട്? ഈ നായയെയും പന്നിയെയും തിന്നുന്നവനാണ് ചണ്ടാളൻ, അതുകൊണ്ടാണ് അതിനെ മാറ്റി പറഞ്ഞത്. ആരാണോ നായയെയും പന്നിയെയും തിന്നുന്ന അവൻ ചണ്ടാളൻ, ആ ജന്മത്തെ പ്രാപിക്കുന്നു. അതിന് ഋതുപ്സിത നിന്ദനീയമായ എന്നർത്ഥം. കാരണം ഇത് രണ്ടും പ്രാണികളിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ട ഭക്ഷണം കഴിക്കുന്നതാണ് ഇത് രണ്ടും. അപ്പൊ അങ്ങനെ ഏറ്റവും വൃത്തികെട്ട ഭക്ഷണം കഴിക്കുന്ന ഇതിനെ രണ്ടിനെയും കഴിക്കുന്നവൻ അതിനും വൃത്തികെട്ടവനാണെന്നുള്ളത് സാമാന്യ യുക്തിക്ക് ബോധ്യപ്പെടും. ഈ ജന്മത്തെ പ്രാപിക്കുന്നു, പാപം ഇല്ലെങ്കിൽ അവനത് കഴിക്കാൻ തോന്നത്തില്ല, പുണ്യമുള്ളവനത് കഴിക്കാൻ തോന്നത്തില്ല. ആ പാപം കൊണ്ടാണോ കുറെ കാലം ഇതൊക്കെ കഴിച്ചത്? പിന്നെ പുണ്യം വന്നപ്പോൾ ഇത് തെറ്റാണെന്ന് തോന്നി മാറുന്നവരാണ് ഇന്നത്തെ കാലത്ത് കൂടുതൽ പേര്. മിക്കവാറും പേരും ചണ്ടാളനായിട്ട് ജനിച്ചിട്ട് പിന്നെ മാറുകയാണ്, ബ്രാഹ്മണനാകുകയാണ്. അതുകൊണ്ട് ചണ്ടാള യോനി എന്ന് പറഞ്ഞു, ചണ്ടാളൻ ശിവകച്ചൻ എന്നാണ് അതിന്റെ പര്യായം. നായ പാകം ചെയ്യുന്നവൻ എന്നുവെച്ചാൽ യാതൊരു ധർമ്മബോധവുമില്ലാതെ ഏറ്റവും അസാമാർഗികമായി ജീവിക്കുന്നവൻ എന്നർത്ഥം. അവരന്ന് അങ്ങനെ പറഞ്ഞിരുന്നു, അതുകൊണ്ടാണല്ലോ പേര് തന്നെ വന്ന് ശോഭചൻ. അങ്ങനെയുള്ള ജന്മത്തെ പ്രാപിക്കുന്നതിന് കാരണം എന്താണ്? കർമ്മമാണ്. സ്വകർമാനുരൂപേണൈവ അവിടെയും പറയുന്നു, ഇതെല്ലാം കർമ്മത്തിനനുസരിച്ചാണ് ഈ ജന്മത്തെ പ്രാപിക്കുന്നത്. ശ്രുതി പറയുന്നത് വളരെ യുക്തിയുക്തമാണ്, ജന്മത്തിന് കാരണം കർമ്മമായിട്ടാണ് പറയുന്നത്. വ്യാഖ്യാനിച്ചാണ് ഇതിനെ തെറ്റിക്കുന്നത്. ഇതിന് വിപരീതമായി എവിടെയെങ്കിലും ശ്രുതി കാണുന്നുണ്ടെങ്കിൽ അത് ശ്രുതിയല്ല, അതിനെ ശ്രുതിയല്ലാതെ തള്ളിക്കളയുന്നു. ഏതു രമണീയ ചരണാഹ ദ്വിജാദേഹ, ആരാണോ രമണീയമായ ആചരണമുള്ളത് ദ്വിജാതികൾ, ആര്? ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യർ, സ്വകർമ്മസ്ഥ ഇഷ്ടാധികാരണത്തെ. ഇനി അവരെന്ത് ചെയ്യുന്നു? സ്വധർമ്മത്തെ അനുഷ്ഠിക്കുന്നു. അവരിഷ്ടാദി കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർത്ഥുമാതനാഗച്ഛന്തി ആഗച്ഛന്തി പുനഃ പുനഃ ഘടീയന്ത്രവത് ഘടീയന്ത്രത്തെ പോലെ അത് ഞാൻ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അവസാനിക്കാതെ അവരിങ്ങനെ പോവുകയും വരികയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഘടീയന്ത്രം എന്ന് പറയുന്നത് മേലോട്ട് ഉയർന്നിട്ട് താഴോട്ട് താഴ്ന്ന് കറങ്ങുന്ന യന്ത്രങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ് പൊതുവായി പറയുന്നത് ഘടീയന്ത്രം. നമ്മുടെ വാച്ചിന്റെ സൂചി പോലെ മുകളിൽ പോയി താഴെ വരുന്നു, അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാം ഘടീയന്ത്രം. എല്ലാം ഘടീയന്ത്രം മുകളിലേക്ക് പോകുന്നു, താഴേക്ക് വരുന്നു, വീണ്ടും മുകളിലേക്ക് പോകുന്നു, ചന്ദ്രലോകത്ത് പോകുന്നു, തിരിച്ച് ഭൂമിയിൽ വരുന്നു, വീണ്ടും പോകുന്നു, പുനഃപുനഃ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. വിദ്യാം ചേത് പ്രാപ്തിനിമുക്തത അർച്ചരാധനാഗച്ഛന്തി. ഇവര് ഇഷ്ടാദി കർമ്മങ്ങൾ മാത്രം ചെയ്യണമെങ്കിൽ പോക്കുവരമാണ്, പോയി വന്നുകൊണ്ടിരിക്കും. മറിച്ച് വിദ്യാം ചേത് പ്രാപ്തിന ഉപാസന, ഇവിടെ മുമ്പ് പറഞ്ഞ പഞ്ചാഗ്നിവിദ്യ പോലുള്ള ഉപാസനകൾ ചെയ്യണമെങ്കിൽ തഥാ അർച്ചരാധനാഗച്ഛന്തി, ഉത്തരായണ മാർഗത്തിലൂടെ പോകുന്നു. മാർഗത്തെ കുറിച്ച് പറഞ്ഞു. അത് പറയുന്നു, അഥ ഏതയോഹ പഥോ ന കത്രേണ ചന തനി ഇമാനി ക്ഷുദ്രാണി അസഹൃത് ആവർത്തീനി ഭൂതാനി ഭവന്തി ജയസ്വം മ്രിയസ്വ ഇത്യേതത് തൃതീയം സ്ഥാനം തേന അസോ ലോകോ ന സംഭൂര്യതേ തസ്മാത് ജുഗുപ്സേത ശ്ലോകേഷ്ടാതികർമ്മസേവന്തിയേണിതരേണചനാദീനിസഗൃത്വന്തിയേവിനുപാസനീകരിക്കുന്നില്ല. വേറെ കൂട്ടർ വൈദികമായ ഉപാസനകളൊന്നും ഇല്ല. ഇന്നത്തെ മനുഷ്യൻ അവർക്ക് വൈദികമായ ഉപാസനകളില്ല. നാഭിഷ്ടാദി കർമ്മ ഇഷ്ടാകോർത്ത ദത്ത കർമ്മങ്ങൾ അതും ചെയ്യുന്നില്ല. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സേവനങ്ങൾ വാപ്യ ഗോപതടാകങ്ങൾ ഇതൊന്നും ചെയ്യുന്നില്ല. കേവലം സ്വാർത്ഥമായി തന്നെ ജീവിക്കുന്ന ഇന്നത്തെ മനുഷ്യൻ സേവന്തി അവരനുഷ്ഠിക്കുന്നില്ല. തഥ ഏതയോർ പഥോർ യഥോക്തയോർ അർച്ചിര ധൂമാദിഷ്ഠയോർന്ന കതരേണ അന്യതരേണ ചനാവി യാന്തി താനി. അവരീ പറയുന്ന രണ്ട് വഴിക്ക് ഒരു വഴിക്കും പോകുന്നില്ല. ഇന്ന കതരേണ ഒന്നിലൂടെയും അവർക്ക് പോകാൻ പറ്റുന്നില്ല. താനിമാനി ഭൂതാനി ക്ഷുദ്രാണി. അവരെന്ത് ചെയ്യുന്നു? ഇവിടെ വരുന്നു, ഇവിടെ തന്നെ ജീവിച്ചിട്ട് മരിക്കുന്നു. മരിച്ചിട്ട് ഇവിടെ തന്നെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. ക്ഷുദ്രാണി ദംശ മസക കീടാദീനി കൊതുകോ മൂട്ടയോ അട്ടയോ പുഴുവോ ഒക്കെ ആയിട്ട് ജനിക്കുന്നു. അസക ആവൃത്തി നീ ഇതെപ്പോഴും സംഭവിച്ചോളൂ. ഇതിന് ആയുസ് കുറവാണ്. പൊതുവായിട്ട് ജനിച്ചാൽ ഒരു ദിവസം രണ്ട് ദിവസം, ഈച്ചയ്ക്കൊക്കെ ഒരു ദിവസം ആയുസേ ഉള്ളൂ. അപ്പോൾ ജനിക്കുക മരിക്കുക ആവർത്തി നീ അസകൾ ദിവസവും ജനിക്കും മരിക്കും ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. നേരത്തെ പറഞ്ഞല്ലോ ചണ്ടാളൻ ശിവ സൂവരൻ എന്നൊക്കെ പറഞ്ഞു. അത ഉഭയമാർഗ പരിഭ്രഷ്ട ഹി അസകൃജായന്തേ മ്രിയന്തേച്ച. ഉഭയമാർഗ പരിഭ്രഷ്ട രണ്ടു വഴിയും അവർക്കില്ല. അവർ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. അസകൃത ആവർത്തിയിനി ഭൂതാനി ഭവന്തി ജായസ്വം മ്രിയസ്വം തേഷാം ജനന മരണ സന്തതിയിൽ അനുകരണം ഇതം വെച്ചത് ജായസ്വം മ്രിയസ്വ ഇതി. അനുകരണത്തിലാണ് ഈ പുരിയാരൂപങ്ങൾ ഉപയോഗിക്കുന്നത്. ജായസ്വം മ്രിയസ്വ ഇതി ഈശ്വര നിമിത്താവ ചേഷ്ട ഉച്ചതി. ഇതിൽ അവർക്ക് വിവേകമില്ല, എന്നാലും ജനിക്കുന്നു മരിക്കുന്നു. വിവേകമില്ലാതെ പ്രവർത്തിക്കുമ്പോൾ പിന്നെ എന്തിനനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്? അവർക്ക് പാപപുണ്യങ്ങളില്ല, ഒന്നും സമ്പാദിക്കുന്നില്ല. ധർമ്മബോധമുള്ളവനെ പാപപുണ്യമുണ്ട്, ധർമ്മബോധമൊന്നുമില്ല, ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇവരുടെ ചേഷ്ട, അവരുടെ വിവേകമല്ലെങ്കിൽ സഹജമായി നടക്കുന്നു, ഈശ്വര നിയമം അനുസരിച്ച് നടക്കുന്നു. അവർക്ക് ആ ജന്മത്തിൽ ഇതിങ്ങനെ അനുഭവിച്ചു തീർക്കുക എന്നുള്ളതല്ല ഉയരുന്നതിന് യാതൊരു വഴിയും. അത് അനേക ജന്മങ്ങൾ, അനേക കാലം, അനേക കൽപ്പം ദംശമശക കീടാദികളായി ജീവിക്കേണ്ടി വരും. അതാണ് സ്വയം ഒന്നിനു ശേഷിയില്ലാത്തത്. ഇവിടെ അങ്ങനെയല്ല, ഈശ്വര നിമിത്ത ചേഷ്ട, വിധിക്കനുസരിച്ചുള്ള ചേഷ്ട, ഈശ്വര ചേഷ്ട. ഇവിടെ അങ്ങനെയല്ല, വിവേകം ഉപയോഗിച്ച് ധർമ്മത്തെ സ്വീകരിക്കുന്നു, കർമ്മത്തെ അനുഷ്ഠിക്കുന്നു. അവന്റെ പൗരുഷമാണ് അവന്റെ ആ ജീവനെ മുന്നോട്ട് നയിക്കുന്നത്. ചന്ദ്രമണ്ഡലത്തിലോ സൂര്യമണ്ഡലത്തിലോ ഒക്കെ പോകുന്നത് സ്വേച്ഛ കൊണ്ടാണ്. കീടങ്ങൾക്കത് സാധ്യമല്ല. അവർ ജനിക്കുന്നു, മരിക്കുന്നു, തിന്ന് കുടിച്ച് മരിക്കുന്നു. ജനന മരണ ലക്ഷണേ നൈവ കാലയാപന ഭവതി. അവരെ സംബന്ധിച്ചിടത്തോളം ജനനം മരണം രണ്ട് പ്രവൃത്തികളേ ഉള്ളൂ. അതിനിടയ്ക്ക് സഹജമായി സംഭവിക്കുന്ന കാര്യം, ഈശ്വര നിയമം അനുസരിച്ച് സംഭവിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് ജനന മരണ ലക്ഷണം, ജനന മരണ പ്രവൃത്തി. അതുകൊണ്ട് കാലയാപന, കാലം കടന്നുപോകും. ആ ജീവികളെ സംബന്ധിച്ച് അനേക കൽപ്പങ്ങൾ അങ്ങനെ കടന്നു പോകുന്നു. നതു ക്രിയാസു ഭോഗേഷു കാലോ അസ്ഥി. അവർക്ക് കർമ്മങ്ങളില്ല, കർമ്മഫല അനുഭവമില്ല. അതിനു വേണ്ടിയിട്ട് അവർക്ക് സമയമില്ല. ജനിക്കുക മരിക്കുക, ഇതിന് രണ്ടിനെയും സമയമാണ്. കർമ്മം ചെയ്യണമെങ്കിൽ എന്ത് വേണം? അവന് വിവേകം വേണം, വേദജ്ഞാനം വേണം, സ്മാർത്ഥജ്ഞാനം വേണം. അത് കഴിഞ്ഞാൽ അനുഷ്ഠിക്കണം. അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അതിന് ഫലമായി വരുന്ന സ്വർഗത്തെ അനുഭവിക്കാം, സുഖത്തെ അനുഭവിക്കാം. ഇവിടെ അതൊന്നും സംഭവിക്കുന്നില്ല. കാലയാപനം മാത്രം, കാലം കഴിച്ചു പോകും. ഇത് ഇന്നത്തെ സാധാരണ മനുഷ്യനെല്ലാം ഇങ്ങനെയാണ്. ഏതത് ക്ഷുദ്ര ജന്തുലക്ഷണം, ക്ഷുദ്രജന്മം ഏറ്റവും ഇതിനെയാണ് നീച്ച ജന്മം എന്ന് പറയുന്നത്. തൃതീയം, ഇത് മൂന്നാമത്തെ വഴി. അപ്പൊ ജീവന് മൂന്ന് ഗതിയാണ്, ഒന്ന് ഉത്തരായണം, മറ്റൊന്ന് ദക്ഷിണായണം, മറ്റൊന്ന് ദംശമശക കീടാദി. ഇവിടെ തന്നെ വേറെ പോകുന്നും വരുന്നു ഒന്നുമില്ല. ജന്മരിക്കുക, ജനിക്കുക, അങ്ങനെ ഇവിടെ അനന്തമായ കീടങ്ങൾ ജനിച്ചു മരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ക്ഷുദ്ര ജന്തു ലക്ഷണം. തൃതീയം, പൂർവ്വത്വ പന്ഥാനവും അപേക്ഷ അസ്ഥാനവും സംസരത. ഇനിയും ദക്ഷിണമാർഗക അഭി പുനർ ആകച്ചന്തി അനധികൃതാനാം ജ്ഞാനകർമ്മണോ അഗമനമേവ ദക്ഷിണേന പദ്ധതി. അത് പറയുന്നത് ദക്ഷിണമാർഗത്തിലൂടെ പോയാലും തിരിച്ചു വരുന്നു. പക്ഷെ അതിനും അധികാരികളല്ലാത്തവർ എന്തിനാ ജ്ഞാനകർമ്മണോഹോ? ജ്ഞാനത്തിനും കർമ്മത്തിനും അധികാരികളായിട്ടല്ല, അധികാരം അല്ലാത്തവർ, നഷ്ടരല്ലാത്തവർ, ദുരാചാരികൾ, അവരതിനർഹരല്ല. ദുഷ്കർമ്മ നിരതം, അത് ക്രൗര്യ അനുദമായ വഞ്ചന പരവഞ്ചനയൊക്കെ ചെയ്യുന്നത്, അവരിതിനധികാരികളല്ല. അവർക്ക് ജ്ഞാനത്തിനും അധികാരമല്ല, കർമ്മത്തിനും അധികാരമില്ല. അവരുടെ മനസ്സങ്ങോട്ട് പോകത്തുമില്ല. അഗമനമേവ ദക്ഷിണേന കഥ. അവർ ദക്ഷിണായന മാർഗത്തിലൂടെയും പോകുന്നില്ല. തേനാസോ ലോകോന സംഭൂരി. ഇതേ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് അവരോട് ഇവരെല്ലാം അവിടെ പോയിട്ട് എന്താ ലോകം നിറയാത്തത്, ഈ ലോകം എന്താ നിറയാത്തത് എന്ന് പറയുന്നു. ലോകം നിറയുന്നില്ല, ഇതുവഴി പോകുന്നില്ല എല്ലാവരും. പഞ്ചമസ്തു പ്രശ്ന പഞ്ചാഗ്നി വിദ്യ വ്യാഖ്യാത. അഞ്ചാമത്തെ ചോദ്യത്തിന് ഇതും പറഞ്ഞു. അഞ്ച് ചോദ്യങ്ങളാണ് ചോദിച്ചത്. പ്രവാഹനൻ അഞ്ച് ചോദ്യങ്ങൾക്കാണ് മറുപടി പറഞ്ഞത്. അത് പറയുന്നു. ഇരുപത്തൊന്നിനോട് പ്രഥമോ ദക്ഷിണ ഉത്തര മാർഗാഭ്യാം അപാകൃതോ. ആദ്യത്തെ ചോദ്യത്തിന് സമാനം പറഞ്ഞതാണ്. ഇവരെല്ലാം ഏത് വഴിക്ക് പോകുന്നു? അതിന് ദക്ഷിണായനം, ഉത്തരായനം, ഈ മാർഗം പറഞ്ഞു. ഇതിനെക്കുറിച്ച് വിശദമായ ചർച്ച ബ്രഹ്മസൂത്രത്തിൽ വരുന്നുണ്ട്. കാരണം ഈ മാർഗങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് ചിലത് ചില വ്യത്യാസങ്ങൾ ഒരേ കൂടുതൽ പറയുന്നു. അപ്പൊ ആ വ്യത്യാസങ്ങൾ എങ്ങനെ സംഭവിച്ചു, അതുകൊണ്ട് എങ്ങനെ ദോഷം വരുന്നില്ല ഇതിനെല്ലാം ഭാഷകാരൻ വളരെ യുക്തിയുക്തമായി പൂർവാഗ്രബദ്ധമായി പരസ്പര ശ്രുതികളെ ബന്ധിപ്പിച്ച് സമാനം പറയുന്നു. ബ്രഹ്മസൂത്ര വിശദമായിട്ട് ദക്ഷിണായനമാർ ഉത്തരായനമാർ ഈ പുരുഷത്തിന്റെ ഒരു തുടർച്ചയാണ് ഭഗവത്ഗീത വന്നിട്ട് അവിടെ ഞാൻ ചർച്ച ചെയ്യും. വേദ വ്യാഖ്യാനങ്ങളിൽ അദ്വൈതമോ ദ്വൈതമോ ഇഷ്ടാദ്വൈതമോ എന്തായാലും അവിടെയെല്ലാം ഭാഷ്യ രചയിതാക്കളെല്ലാം ഈ രണ്ടു മാർഗത്തെയും കുറിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്യുന്നു. ആധുനികന്മാരോ ആചാര്യന്മാരും ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. അത് വളരെ പ്രസിദ്ധരായ ചില ആചാര്യന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. വേദത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമാണത്. ഈ ദക്ഷിണായന മാർഗവും ഉത്തരായന മാർഗവും ഇങ്ങനെ രണ്ട് മാർഗങ്ങളെ കുറിച്ച് പറയുന്നു. ഗീതയിലും പറയുന്നുണ്ട് എന്തായാലും ഇവിടെ നിന്ന് മരിച്ചതിന് ശേഷം ഇതാണ് ധൂമത്തിലൂടെ പോകുന്നു. ധൂമം എന്താ? തീകത്തുമ്പോൾ ഉണ്ടാകുന്ന ധൂമമാണ്. പിന്നെ ധൂമത്തിൽ നിന്ന് പർജന്യത്തിൽ വരുന്നു. ഇതൊക്കെ പറയുമ്പോൾ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ. ധൂമം എവിടെയാണ്? പർജന്യമാണ്. അത് കേട്ട് കഴിഞ്ഞാൽ ധൂമത്തിൽ നിന്ന് പർജന്യം ഉണ്ടായെന്ന് തോന്നും. ശുഭാഷകാരൻ പറയുന്നു പർജന്യം ജലത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നേരത്തെ പറഞ്ഞു മേഘം വൃഷ്ടി എല്ലാം സമുദ്രജലത്തിൽ നിന്ന് ജലം മേലോട്ട് പോകുന്നു എന്നെല്ലാം പറഞ്ഞു. അപ്പോ ഈ ശ്രുതി പറയുന്ന കാര്യങ്ങൾ യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് പലരും പറയുന്നത് ഒരു ജീവൻ പോകുന്നു, അവിടെ അമാനവ പുരുഷൻ വന്ന് എതിരേറ്റ് കൊണ്ടുപോകുന്നു. ആരാ ഈ അമാനവ പുരുഷൻ? എവിടെ വെച്ച്? ഏതാ വഴി? എങ്ങനെ പോകുന്നു? അങ്ങനെ യുക്തിക്ക് ബോധിക്കുന്ന കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇത് മനസ്സിലാകുന്നില്ല എന്ന് ചിലർ പറയുന്നത് ശാസ്ത്രത്തിന് ബോധിക്കുന്നില്ല. ആധുനിക ശാസ്ത്രമായിട്ടും പോയി ബോധിക്കുന്നില്ല. കാരണം ചന്ദ്രമണ്ഡലം എന്ന് പറയുന്നത് ഈ മേളിൽ കാണുന്ന ചന്ദ്രനാണെങ്കിൽ അവിടെ എല്ലാം മനുഷ്യൻ പോയി നോക്കിയാണ്. അവിടെ ഒരു മണ്ഡലമില്ല, അവിടെ ഒരു സ്വർഗവുമില്ല. പിന്നെ ചന്ദ്രമണ്ഡലത്തിൽ പോയി അവിടെ അസുഖം അനുഭവിക്കുന്നു. ചന്ദ്രൻ തണുപ്പുള്ളതുകൊണ്ട് അവിടെ പോയി അസുഖമായിരിക്കുമെന്ന് കൊണ്ട് കൽപ്പിച്ചതായി അങ്ങനെയെല്ലാം പറയുന്നു. അല്ലാതെ അത് ശാസ്ത്രത്തിൽ നിരക്കുന്നതല്ല. പിന്നെ ഈ ധൂമം അഭ്രം ഇതൊക്കെ തമ്മിലുള്ള ബന്ധം ഇന്ന് മറ്റാരോ ഒന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇന്നും ആധുനിക ശാസ്ത്രമായിട്ട് യോജിക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ ബുദ്ധിക്കോ ശാസ്ത്രത്തിനോ നിരക്കുന്ന കാര്യങ്ങൾ അല്ല എന്നും വേദത്തെയൊക്കെ പ്രമാണമായി സ്വീകരിക്കുന്ന ആചാര്യന്മാരെയും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആത്യന്തികമായി ഇനി പറയുന്ന ഇതാണ് എന്താണോ ഇവിടെ ഈ ചർച്ച ചെയ്യുന്ന വിഷയം മുഴുവൻ ഉത്തരായണവും ദക്ഷിണായണവും ഇവിടെ മാത്രമാണ്. എവിടെയെല്ലാം ജീവന്റെ ഗതിയെക്കുറിച്ച് പറയുന്നു, മരണശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു, അതെല്ലാം കേവലം അതീന്ദ്രിയമായ വിഷയങ്ങളാണ്. ചേന്ദ്രിയ വിഷയങ്ങളല്ല. അതീന്ദ്രിയമായ വിഷയങ്ങൾ ഒരിക്കലും ഇന്ദ്രിയ വിഷയമായിരിക്കുന്ന യുക്തിയുമായിട്ടോ ശാസ്ത്രവുമായിട്ടോ ഒന്നും അതിന് യാതൊരു ബന്ധവും കാണത്തില്ല. അങ്ങനെ ബന്ധപ്പെടുത്താൻ പോയി കഴിഞ്ഞാൽ അത് വലിയ പരിഹാസ്യമായി തീരുകയും ചെയ്യും. ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണോ അത് യുക്തിക്കും നിരക്കുന്നതാണ്. ഇന്ദ്രിയ വിഷയവുമാണ്. ഇന്ദ്രിയ വിഷയത്തെ ആശ്രയിച്ചുള്ള ചർച്ചകളാണ്, നിഗമനങ്ങളാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. ഇതങ്ങനെയല്ല. ഇത് അതീന്ദ്രിയം, മരണശേഷമുള്ള ജീവന്റെ ഗതി തുടങ്ങിയ കാര്യങ്ങൾ തികച്ചും അതീന്ദ്രിയമാണ്. അതിനെ ഒരിക്കലും യുക്തിക്കോ ശാസ്ത്രത്തിനോ ആർക്കും ബന്ധപ്പെടുത്താൻ ഒക്കത്തിൽ. ഇനി ആരെങ്കിലും കഷ്ടപ്പെട്ട് അതിനോട് ബന്ധപ്പെടുത്തിയാലും അത് നിലനിൽക്കത്തില്ല. ശാസ്ത്രം മാറുമ്പോൾ അതിനെ മാറ്റേണ്ടി വരും. അതുകൊണ്ട് ഇത് രണ്ടിനെയും കൂടി കൂട്ടിക്കെട്ടാൻ സാധ്യമല്ല. ഒന്ന് സേന്ദ്രിയം, മറ്റൊന്ന് അതീന്ദ്രിയം. പിന്നെ ഇത് ചർച്ച ചെയ്യുന്നത് അത്തരം അതീന്ദ്രിയമായ വിഷയങ്ങളെ കുറിച്ച് ജ്ഞാനമുള്ള ഋഷിമാർ ചർച്ച ചെയ്തു. അവർ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് അതീന്ദ്രിയ ജ്ഞാനത്തെ, അവരുടെ അതീന്ദ്രിയ ജ്ഞാനത്തെ വാക്കുകളിലൂടെ അവർ വ്യക്തമാക്കുന്നു. പിന്നെ ഇത് ശരിയാണോ തെറ്റാണോ ഇതെന്താണ് അത് ഒരുവന്റെ ശ്രദ്ധയെ ആശ്രയിച്ചിരിക്കുന്നു. അതിനാശ്രയം കേവലം ശ്രദ്ധ മാത്രം. ഒരുവന് ഋഷിയിൽ അതീന്ദ്രിയമായ ജ്ഞാനത്തിനെല്ലാം ശ്രദ്ധയുണ്ടെങ്കിൽ അവനിത് സത്യമായി അനുഭവപ്പെടും. അവൻ ശ്രദ്ധാലുവല്ലെങ്കിൽ ഇതെല്ലാം അസംബന്ധം. ശ്രദ്ധ എന്ന് പറയുന്ന ഒന്നിനെ ആശ്രയിക്കാതെ ബുദ്ധിയെയോ ആത്മീയശാസ്ത്രത്തെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇതിനെ അംഗീകരിക്കാൻ കഴിയാറില്ല. അപ്പോൾ അത് വ്യക്തിക്കനുസരിച്ചിട്ടാണ്. അതീന്ദ്രിയ ജ്ഞാനത്തിൽ ആർഷജ്ഞാനത്തിൽ ശ്രദ്ധയുള്ളവനാണ് അവനെ സംബന്ധിച്ച് ഇതെല്ലാം ശരിയാണ്, സത്യമാണ്, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. വേദത്തിലെ എല്ലാ കർമ്മങ്ങളും ഈ ശ്രദ്ധയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. എന്റെയൊക്കെ പ്രമാണം ഈ ശ്രദ്ധയെ ആശ്രയിച്ചിട്ടാണ്, അല്ല യുക്തിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സയൻസോ ഒന്നും ആശ്രയിച്ചിട്ടില്ല. അതിന് ഉത്തരമില്ല, സമാധാനം കിട്ടത്തില്ല. പറയുന്നു അഗ്നിഹോത്രം, ഇന്നിപ്പോൾ ആൾക്കാർ പറയും അഗ്നിഹോത്രം ചെയ്യുന്നു, അഗ്നിഹോത്രം ചെയ്തു കഴിഞ്ഞാൽ നല്ല ഗുണങ്ങളും ഉണ്ടാകുന്നു. ഇത് രണ്ടും അനുഭവമാണ്. അഗ്നിഹോത്രം ചെയ്യുന്നവർക്ക് നല്ല ഫലം അനുഭവപ്പെടുന്നു. വൈദിക കർമ്മങ്ങൾ ചെയ്യുന്നവർ ഇന്നും ചെയ്താൽ അവർക്ക് നല്ല ഫലം അനുഭവപ്പെടുന്നു. പക്ഷെ അതിനെ അവിടെ ഇത് രണ്ടും കർമ്മവും ഫലവും പ്രത്യക്ഷമാണ്. അക്കാര്യത്തിൽ ആർക്കും അനുഷ്ഠിക്കുന്നവർക്ക് സംശയമില്ല. പക്ഷെ ഇത് ഇതിന്റെ ബന്ധം, പരസ്പര ബന്ധം എന്തുകൊണ്ട് എങ്ങനെ സംഭവിക്കുന്നു, അവിടെ യുക്തിയും ശാസ്ത്രവും പ്രവർത്തിക്കത്തില്ല. അവിടെയാണ് അതീന്ദ്രിയം എന്ന് പറയുന്നത്. അത് അതീന്ദ്രിയമാണ്. അത് വൈദികന്മാർ വരെ സമ്മതിക്കുകയാണ്. ഇന്ന് യുക്തിവാദികൾ പറയുന്നു ഞങ്ങൾക്കത് മനസ്സിലാകുന്നില്ല, ശാസ്ത്രജ്ഞന്മാർ പറയുന്നു മനസ്സിലാകുന്നില്ല. പക്ഷെ വൈദികന്മാർക്ക് നേരത്തെ അറിയാൻ പറ്റും. അവർ പറഞ്ഞു ഇത് അദൃഷ്ടമാണ്, അദൃഷ്ടപൂർവം. എന്നുവെച്ചാൽ അവിടെ ബുദ്ധി പ്രവർത്തിക്കത്തില്ല. അപ്പൊ ഗണപതി ഹോമം ചെയ്താൽ ഒരാളുടെ വിഘ്നം നശിക്കുന്നു. ഇത് അങ്ങനെ ചെയ്യുന്നവരുടെ അനുഭവമാണ്. പക്ഷെ എങ്ങനെ അത് സംഭവിക്കുന്നു അതിനുത്തരവുണ്ട്. അത് വിഷയം അതീന്ദ്രിയം. അവിടെയാണ് നമ്മൾ സയൻസിനെ കൊണ്ടുവരുന്നതും അതുകൊണ്ട് സമാനം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതും. വെറും പ്രദർശനം, അബദ്ധം, പരിഹാസ്യമായ കാര്യങ്ങൾ. എന്തുകൊണ്ട്? അത് അതീന്ദ്രിയമാണ്. അതീന്ദ്രിയമായ ഒന്നിനെ ഇന്ദ്രിയങ്ങളിലൂടെ സമർത്ഥിക്കാൻ സാധ്യമല്ല. പിന്നെ അത്തരം കാര്യങ്ങളിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, ആർഷജ്ഞാനത്തെ സ്വീകരിക്കും, ഋഷിമാരുടെ ജ്ഞാനത്തെ അംഗീകരിക്കുക. അങ്ങനെ അവർ പറയുന്നുണ്ടെങ്കിൽ അത് തൽക്കാലം അതിനെ പിന്തുടരുത്. അവർ പറയുന്നതിന്റെ താല്പര്യം തന്നെ മനസ്സിലാക്കാൻ പ്രയാസമാണ്. എന്ത് താല്പര്യത്തിലാ അവർ വാക്കുകൾ പ്രയോഗിക്കുന്നതെന്ന് തന്നെ മനസ്സിലാകാൻ പറയാം. എന്നാലും മനസ്സിലാകുന്ന തരത്തിൽ മനസ്സിലാക്കുക. അദൃഷ്ടം എന്ന് പറയുന്നത് എന്താണ്? അപൂർവം, അദൃഷ്ടം, ഭട്ടനും പ്രഭാകരം ഇതൊക്കെ ഒരുപാട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പക്ഷെ ആർക്കും പിടികിട്ടിട്ടില്ല എന്താ അദൃഷ്ടം അപൂർവം എന്ന് പറയുന്നത്. സംസ്കാരമാണ്. പിന്നെ അവസാനം പറയുന്നതാണ് അതാണ് അനുഭോചനീയമാണ്. വാക്കുകൊണ്ട് പറയാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെ എന്തോ ഒന്നുണ്ട്. കാരണം കർമ്മത്തിന് ഫലം കാണുന്നു. അതിനെ നിഷേധിക്കാൻ അസ്വാനുഭവമായി അങ്ങനെ നിഷേധിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളും യുക്തിയിലൂടെ ശാസ്ത്രത്തിലൂടെ എന്ന് വരിക്കുന്നു. മനുഷ്യന്റെ ബുദ്ധി ഇന്ദ്രിയങ്ങളുമെല്ലാം ഇങ്ങനെ ബഹിർമുഖമായി പ്രവർത്തിക്കുന്നിടത്തോളം കാലം സാധ്യമേ അല്ല. അതിനൊരു മെഷീനും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, ഒരു കമ്പ്യൂട്ടറിനും ഒന്നും സാധ്യമല്ല. അതെല്ലാം സേന്ദ്രിയ വിഷയങ്ങൾ മാത്രമേ പറ്റൂ. അതുകൊണ്ടാണ് ആധുനിക പല മഹാത്മാക്കളും തന്നെ പറഞ്ഞിരിക്കുന്നത് ഇത് മനസ്സിലാകുന്നില്ല, എനിക്ക് പിടികിട്ടിയിട്ടില്ല. വേദത്തിലെ പല ഭാഗങ്ങളും ഞാൻ മനസ്സിലാക്കിയെങ്കിൽ ഈ ഒരു ഭാഗം മാത്രം മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇത് മനസ്സിലാകുന്നതല്ല, ഇത് മനസ്സിന് പുറത്താണ് ഈ വിഷയം. എന്നാലും അതിന് അതിന്റെ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമമെന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോ നേരത്തെ ചോദിച്ച 5 ചോദ്യങ്ങൾക്കിവിടെ ഓരോന്നായിട്ട് സമാധാനം പറഞ്ഞു. ആദ്യത്തെ ചോദ്യത്തിന് സമാധാനമായിട്ടാണ് ദക്ഷിണ ഉത്തര മാർഗങ്ങളെ കുറിച്ചുകൂടെ വിശദീകരിക്കുന്നത്. ദക്ഷിണ ഉത്തരയുഹോ പഥോറും വ്യവർത്തനാവി, ഇത് രണ്ടും എവിടെ ചെന്നാണ് പിരിയുന്നത്? അതും പറഞ്ഞു. മൃതാന അഗ്നോ പ്രക്ഷേപ സമാഹന തഥോ വ്യവർത്തന അന്യ അർച്ചരാധനായാന്തി അന്യ ധൂമാധന. മരിച്ചവരെ ദഹിപ്പിക്കുക, അന്ത്യേഷ്ടി എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യം തന്നെ. അഗ്നോ പ്രക്ഷേപം പക്ഷേ അതിനുശേഷം രണ്ടു വഴിക്ക് പിരിയുന്നു. അന്യം അർച്ചരാധന ഒരു കൂട്ടർ, സൂര്യായനം മറ്റൊന്ന്, ചന്ദ്രായനം അന്യേ, ധൂമാദന പുനർ ഉത്തര ദക്ഷിണായനേ, ഉത്തരായനം ദക്ഷിണായനം, ഷൺമാസാൻ പ്രാപ്നബന്ധ സമീജ്യ പുനർവ്യാവർത്തതെ പിരിഞ്ഞു പോകുന്നു മാസങ്ങളെ പ്രാപിച്ചിട്ട്. അന്യ സംവത്സരം അന്യ മാസേഭ്യപ്പിത്ത ലോകം അതും പറഞ്ഞു. ഒരു കൂട്ടർ മാസങ്ങളിൽ നിന്ന് സംവത്സരത്തെ പ്രാപിക്കുന്നു, വേറെ കൂട്ടർ നേരെ പിതൃലോകത്തിൽ പോകുന്നു. അത് മറ്റൊരു ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞാണ് വ്യാഖ്യാത. പുനരാവർത്തി രവി പിന്നെ മടങ്ങി വരുന്നതിനെ കുറിച്ച് ചോദിച്ചു, അതും പറയുന്നു. ക്ഷീണ അനുസയാനാം അനുസയം പുണ്യം അത് ക്ഷയിക്കുമ്പോൾ, ചന്ദ്രമണ്ഡലാ ആകാശാതിക്രമേണ തിരിച്ചു വരുന്ന മാർഗവും പറഞ്ഞു. ആ ചോദ്യത്തിന് ഉത്തരമായി അമുഷ്യ ലോക അപൂരണം സുശബ്ദേന, എന്തുകൊണ്ട് ലോകം നിറയുന്നില്ല, അതും അവസാനം പറഞ്ഞു. തേനാസോ ലോകോന സമ്പൂര്യത യസ്മാ ദൈവം കഷ്ട സംസാരഗതി തസ്മാ ജുഗുപ്സ്യത. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ശ്രുതി എന്താണ് പറയുന്നത്? തസ്മാ ജുഗുപ്സ്യത, അതാണ് ശ്രുതിയുടെ പരമമായ താല്പര്യം. എന്താണ് ഇങ്ങനെയുള്ള രണ്ട് വഴിയിലൂടെ ജീവന്മാർ സഞ്ചരിക്കുന്നു, ഈ വഴിയിലേക്ക് നമ്മൾ മനസ്സിലാക്കി തന്ന് ഈ വഴിയെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുകയല്ല ശ്രുതി, അതല്ല ഉദ്ദേശിക്കുന്നു. മനസ്സിൽ എന്താണ് ശ്രുതിയുന്നത്? ഇതിനെ വെറുക്കുക, ഇതെല്ലാം വെറുക്കേണ്ടതാണ്. എന്തുകൊണ്ട്? കഷ്ട സംസാരഗതി, ഇത് സംസാരഗതിയാണ്, ഇത് ജനന മരണമാണ്, ഇതിൽ നിന്ന് മോചനം നേടണം, ഇതിലിങ്ങനെ കറങ്ങാൻ പാടില്ല, ഇത് വിറക്കണം, ഇതിൽ വിറക്കുണ്ടാകണം, വിരക്തി. ചികിത്സാന്നുള്ളതിനോട് ഉദ്ദേശിക്കുന്നത് എന്താന്നുള്ള അർത്ഥത്തിലല്ല, ഈ പോക്കുവരവിനോട് വിരക്തനാകുക, ഉദാസീനനാകുക, താല്പര്യമില്ലാതായിത്തീരുക. യസ്മസ ജന്മ മരണ ജനിത വേദന അനുഭവകൃത ക്ഷണാഹ ക്ഷുദ്ര ജന്തവഹ ധ്വാന്തേ ജഘോരെ ദുസ്തരെ പ്രവേശിത സാഗരേവ അഗാധേ ആപ്ലവേ നിരാശാസ്ത ഉത്തരണം പ്രതി തസ്മാ ചൈവം വിധാം സംസാരഗതിം ജഗുപ്സേത ബീഭത്സേത ഘൃണീ ഭവേത് മാ ഭൂദേവം വിധേ സംസാര മഹോധതോ ഭൂരേ പാതയിതി. ഭാഷകാരം വ്യാഖ്യാനിക്കുന്നു, യസ്മാസ ജന്മ മരണ ജനിത വേദന അനുഭവകൃത ക്ഷണാഹ, വിവേകിയോടുകൂടി ചിന്തിക്കണം. ജനനം ദുഃഖകരമാണ്, മരണം ദുഃഖകരമാണ്, അതെല്ലാം കൊണ്ടുണ്ടാകുന്ന വേദന. ക്ഷുദ്രജന്തവും ആ വേദന അനുഭവിക്കുന്ന ഈ ജീവികൾ അവരുടെ ഓരോ സമയവും ഈ വേദനയിലാണ്. വേദന അനുഭവകൃത ക്ഷണാഹ, അവരുടെ സമയം മുഴുവൻ, കാരണം പെട്ടെന്ന് ജനിക്കും മരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോ പ്രതിക്ഷണം ജനന മരണ വേദന അനുഭവിക്കണം. ധ്വാന്തേ ജഘോരേ ദുസ്തരേ, ഘോരന്ധകാരത്തിലാണ്, ഘോരരുട്ടിലാണ്, ദുസ്തരേ മറികടക്കാൻ കഴിയുന്നില്ല, വെളിച്ചമില്ല, അതിൽ അകപ്പെട്ടുപോയി പ്രവേശിത്താഹ ഈ ജീവന്മാരെല്ലാം. സാഗരീവ അഗാധിയാപ്ലവേ, അഗാധ സമുദ്രത്തിൽ പെട്ടുപോയി, അവിടെ കപ്പലും വള്ളവും ഒന്നുമില്ല, നീന്താനും അറിയത്തില്ല. അങ്ങനെയുള്ള അഗാധ സമുദ്രത്തിൽ പതിച്ച ഒന്നിനെ പോലെയാണ് ജീവന്മാരുടെ ഗതി. വിവേകികൾക്ക് നിരാശാസ്ത ഉത്തരണം പ്രതി, ഇത് കടന്നു കിട്ടുന്നതിനെ കുറിച്ച് യാതൊരു ആശയവുമില്ല, മറികടക എന്നുള്ള ഒരു പ്രതീക്ഷയില്ല. ഈ ദംശ മശക കീടാദികളായി ജീവിക്കുമ്പോൾ ഈ സംസാരത്തെ മറികടക്കാമെന്നുള്ള ഒരു ചിന്ത പോലും മനസ്സിൽ വരത്തില്ല.
3: Om Namah Shivaya. You're listening to Shaivam.org radios. 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.